0: ജസാക്കും അല്ലാഹു ഖൈറ. വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ഇപ്പോൾ തൻസീലിലൂടെ ശ്രവിച്ചത്.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകനുടെ ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ജിന്നിന്റെ പാരായണമാണ്. നാം കാതോർത്തത് പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ജലീൽ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: بسم الله الرحمن الرحيم.

0: ഇന്ന് 2026 സെപ്റ്റംബർ 9 ബുധൻ, ഹിജ്റ വർഷം 1448, റബീഉൽ അവൽ 27.
1: പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് തെൻസീലാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് അവസരമൊരുക്കിയ തെൻസീലിരുന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ 1 മുതൽ 150 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ജസാകുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിൽ നിന്നും ആദ്യത്തെ 150 വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ പഠിക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഈ സംരംഭത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ജിന്നിലെ 16 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ പാരായണ നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ജിന്ന് 15-ാമത്തായത്ത് വരെയാണ് ഓതിയത്. ഇനി 16-ാമത്തായത്ത് മുതൽ നോക്കാം. വഅല്ലവി ഇസ്തഖാമു അലാ ത്വരീഖത്തി ലഅസ്ഖൈനാഹും അസ്ഖൈനാഹും, രണ്ട് മീം ഒന്നിച്ച് വന്നു. പിന്നെ മാ അൻ മദ്, പിന്നെ തെൻവിന് ശേഷം ഗാ ആണ്, ഇലഹാറാണ്. അപ്പം എങ്ങനെ അതും അസ്

ലിനഫ്തിനഹും ഫീഹ്, അവിടെ നിർത്താം. പിന്നെ വമൻ യുഅരിദ്, നൂൻ സാക്കിന് ശേഷം യാ, എങ്ങനെ ഓതണം? വമൻ ദിക്രിയോ, അത് ഇഖ്ഫ ആണ്, നൂൻ സാക്കിന് ശേഷം ദ. അപ്പോ നന്നായിട്ട് മണിക്കാം, മിൻ ശരി പോലെ. ദിക്രി എങ്ങനെ? ദിക്രി റബ്ബിഹി യസ്ലുഖു അദാബൻ അദാബൻ, അതുപോലെ തന്നെ തന്നു ശേഷം സ്വാദ്, അദാബൻ സ്വാദ. وأن المساجد لله وأن المساجد الله هنا മാത്രമാണ് പള്ളികൾ. സാധാരണ നമ്മളെ പ്രാസംഗികരൊക്കെ ഉദ്ധരിക്കുന്ന ആയത്താണ്. فلا تدعوا مع الله احد, അല്ലാഹുവിന്റെ കൂടെ മറ്റാരെയും പ്രാർത്ഥിക്കരുത്.

അബ്ദുല്ലാഹി യദ്ഉഹു കാദു യകൂനൂന അലൈഹി ലിബദ. പിന്നെ ഖുൽ ഇന്നമാ മദ് അദ്ഉ റബ്ബി

0: قل إني لا أملك لكم ضرا ولا ضرا، لا أملك مد منفصل പിന്നെ തെന്മിൻ ശേഷം വാവാണ്. അപ്പോ ഇത് കാമ്പി കുന്ന അങ്ങനെ അങ്ങനെ
1: അല്ല.
0: ആ അപ്പൊ ഒന്ന് കൊൽ ഇന്നി ഇന്നി ഷദ് നന്നായിട്ട് മണിക്ക ദർറംവല റഷദ ഒരാത്തി കൂടി നോക്കാതില് കൊൽ ഇന്നി ഇന്നി നൂൻ ഷദ് ലൈയുജീറനി അറിയാലോ ഇത് കാം ബിഗുന്ന എങ്ങനെ ഓതും
1: ലൈയുജീറനി
0: മിന അല്ലാഹി അഹദുൻ വലൻ അജിദ വലൻ അജിദ നൂൻ സാക്കിനു ശേഷം ഹംസയാണ് അപ്പൊ ഇൽഹാറ് വലൻ അജിദ എങ്ങനെ വലൻ അജിദ മിന്ദുനിഹി നൂൻ സാക്കിനു ശേഷം ദാലാണ് മിന്ദുനിഹി
1: മിന്ദുനിഹി
0: ആ ദുനിഹി മുൽതഹദ നമുക്ക് നോക്കാം.

0: വാഖറു ദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു. സൂറത്തുൽ ജിന്നിലെ 16 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: അൽ മുഅല്ലിം, സൂറ അൽ ബഖറ, ആയത്ത് 59 മുതൽ 61 വരെ. ഖലീഫ സുനൈജി.
2: أعوذ بالله من الشيطان الرجيم.

0: اشهد له وسبح ليلا طويلا إن هؤلاء.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീറു അമാനി. ബഹുമാനനായ മുഫസ്സിർ അമാനി മൗലവി നിർവഹിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം കേട്ടുപഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടിയാണ് തഫ്സീറു അമാനി. ഇന്നത്തെ തഫ്സീറു അമാനിയിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹാക്കയുടെ 25 മുതൽ 37 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കുന്നത്.
2: വചനം 25. വാക്കർത്ഥം: വഅമ്മാമൻ ഊത്തിയ, എന്നാൽ കൊടുക്കപ്പെട്ടവനോ, കിതാബഹു, തൻ്റെ ഗ്രന്ഥം, ബിഷിമാലിഹി, തൻ്റെ ഇടങ്കയ്യിൽ, ഫയഖൂലു, അവൻ പറയും, യാ ലൈതനീ, ഹാ, ഞാനായിരുന്നെങ്കിൽ നന്നായേനെ, ലം ഊത്ത, എനിക്ക് നൽകപ്പെടാതെ ഇരുന്നെങ്കിൽ, കിതാബിയ, എന്റെ ഗ്രന്ഥം.

0: എന്നാൽ യാതൊരുവന്റെ ഇടംകൈയിൽ അവന്റെ ഗ്രന്ഥം കൊടുക്കപ്പെട്ടുവോ അവനാകട്ടെ, അവൻ പറയും, ഹാ, എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ നന്നായേനെ. വചനം 26. വാക്കർത്ഥം: വലം അദരി, ഞാൻ അറിയാതെയും ഇരുന്നെങ്കിൽ, മാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന്.
1: വലം അദരി മാ ഹിസാബിയ,
0: എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതെയും ഇരുന്നെങ്കിൽ നന്നായേനെ. വചനം 27. വാക്കർത്ഥം: യാ ലൈതഹ, ഹാ, അതായെങ്കിൽ നന്നായേനെ. കാനത്തി, അതായിരുന്നുവെങ്കിൽ. അൽ ഖാളിയ, തീരുമാനം വരുത്തുന്നത്, കലാശിപ്പിക്കുന്നത്.
1: യാ ലൈതഹ കാനത്തിൽ ഖാളിയ,
0: ഹാ, അത് അക്കാര്യം അഥവാ മരണം തീരുമാനം വരുത്തുന്നതായിരുന്നെങ്കിൽ നന്നായേനെ.
2: അഥവാ അതോടെ
0: എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വചനം 28. വാക്കർത്ഥം: മാ അഗ്ന, ഐശ്വര്യമാക്കിയില്ല, ഉപകരിച്ചില്ല. അന്നി, എനിക്ക്, എന്നെ സംബന്ധിച്ച്. മാലിയ, എന്റെ ധനം, എനിക്കുള്ളത്. എന്റെ ധനം എനിക്ക് ഉപകരിച്ചില്ല. വചനം 29. വാക്കർത്ഥം: ഹലക അന്നി, എനിക്ക് നശിച്ചു, നഷ്ടപ്പെട്ടു. സുൽത്താനിയ, എന്റെ ശക്തി, സ്വാധീനം, അധികാരം, പ്രമാണം, ന്യായം.
1: ഹലക അന്നി സുൽത്താനിയ,
0: എന്റെ സ്വാധീനശക്തി എന്നിൽ നിന്ന് നശിച്ചുപോയി അഥവാ നഷ്ടപ്പെട്ടുപോയി. വചനം 25 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം: കുറ്റവാളികളുടെ കർമ്മരേഖയാകുന്ന ഗ്രന്ഥം അവരുടെ ഇടംകൈയിലായിരിക്കും കൊടുക്കപ്പെടുക. അപ്പോൾ അവർ അങ്ങേയറ്റം ഖേദത്തിലും നിരാശയിലുമായിത്തീരുന്നു. അയ്യോ, ഈ ഗ്രന്ഥം കിട്ടിയിരുന്നില്ലെങ്കിൽ, അയ്യോ, വിചാരണ അനുഭവിക്കേണ്ടി വന്നിരുന്നില്ലെങ്കിൽ, ആ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അയ്യോ, എന്റെ സ്വത്തും സമ്പത്തും ഒന്നും എനിക്ക് ഉപകരിച്ചില്ലല്ലോ. അയ്യോ, എനിക്കിവിടെ ഒരു കഴിവും സ്വാധീനവും ഇല്ലാതായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ വിലപിച്ചുകൊണ്ടിരിക്കും. മാലിയ എന്ന വാക്കിന് എന്റെ ധനം എന്ന അർത്ഥമാണ് നാം മുകളിൽ സ്വീകരിച്ചത്. എനിക്കുള്ളത് എന്നും അതിന് അർത്ഥം വരാം. അഥവാ എന്റേതായുള്ള യാതൊന്നും എനിക്കുപകരിച്ചില്ലല്ലോ എന്ന് സാരം. അതുപോലെ തന്നെ സുൽത്താനിയ എന്ന വാക്കിന് എന്റെ ന്യായം എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ന്യായങ്ങളും തെളിവുകളും കൊണ്ടുവന്ന് സമർപ്പിക്കുവാനുള്ള അവസരം ഇല്ലാതായല്ലോ എന്നായിരിക്കും അപ്പോൾ ഉദ്ദേശ്യം. രണ്ടായാലും തത്വത്തിൽ ഒന്നുതന്നെ. ഇവരെക്കുറിച്ച് അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുന്നത് ഇപ്രകാരമായിരിക്കും. വചനം 30. വാക്കർത്ഥം: ഖുദൂഹു, അവനെ പിടിക്കുവീൻ. ഫഗുല്ലൂഹു, എന്നിട്ടവനെ ആമത്തിൽ ബന്ധിക്കുവീൻ.
1: ഖുദൂഹു ഫഗുല്ലൂ,
0: അവനെ പിടിക്കുവീൻ, എന്നിട്ട് അവനെ കഴുത്തോടു ചേർത്ത് ആമം വെക്കുവീൻ. വചനം 31. വാക്കർത്ഥം: സുമ്മ, പിന്നെ. അൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ, ആളിക്കത്തുന്ന നരകത്തിൽ. സൊല്ലൂഹു, അവനെ കടത്തുവീൻ, ഇട്ടരിക്കുവീൻ.
1: സുമ്മ,
0: പിന്നെ അവനെ ജ്വലിക്കുന്ന നരകത്തിൽ കടത്തുവീൻ. വചനം 32 വാക്കർത്ഥം ثم في سلسله പിന്നെ ഒരു ചങ്ങലയിൽ ذرعها അതിന്റെ നീള അളവ് 70 ദിറാ 70 മുഴമാണ് ഫസ്ലുകൂഹു അവനെ പ്രവേശിപ്പിക്കുവീൻ

0: പിന്നെ 70 മുഴം അളവുള്ള ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കുവീൻ. വചനം 33. വാക്കർത്ഥം: ഇന്നഹു കാന, നിശ്ചയമായും അവനായിരുന്നു. ലാ യുഅ്മിനു, വിശ്വസിക്കാതെ. ബില്ലാഹി, അല്ലാഹുവിൽ. അൽ അലീം, മഹാനായ.
1: ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം,
0: കാരണം നിശ്ചയമായും അവൻ മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. വചനം 34. വാക്കർത്ഥം: വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല, പ്രേരണ നൽകിയിരുന്നതുമില്ല. അലാ ത്വആമിൻ, ഭക്ഷണം നൽകുവാൻ, ഭക്ഷണത്തിന്. അൽ മിസ്കീൻ, സാധുവിന്, പാവപ്പെട്ടവൻ്റെ.
1: വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ,
0: സാധുവിന് ഭക്ഷണം നൽകുന്നതിന് അവൻ പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല. വചനം 35. വാക്കർത്ഥം: ഫലൈസ ലഹു, ആകയാൽ അവനില്ല. അല്യവും, ഇന്ന്. ഹാഹുന, ഇവിടെ. ഹമീം, ഒരു ഉറ്റ ബന്ധുവും ചങ്ങാതിയും.
1: ഫലൈസ ലഹുൽ യൗമ ഹാഹുന ഹമീം,
0: ആകയാൽ ഒരു ഉറ്റ ബന്ധുവും ഇന്ന് അവന് ഇവിടെയില്ല. വചനം 36. വാക്കർത്ഥം: വലാ ത്വആമുൻ, ഭക്ഷണവുമില്ല.

0: ഗിസ്ലീനിൽ നിന്നല്ലാതെ അവന് ഭക്ഷണവും ഇല്ല. വചനം 37. വാക്കർത്ഥം: ലാ യഅ്കുലുഹു, അതിനെ തിന്നുകയില്ല, ഭക്ഷിക്കുകയില്ല. ഇല്ലൽ ഖാത്തിഊൻ, പിഴച്ചവർ അല്ലാതെ, തെറ്റു ചെയ്തവർ അല്ലാതെ.
1: ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഊൻ,
2: പിഴച്ചവർ അഥവാ തെറ്റു ചെയ്തവർ അല്ലാതെ അത് ഭക്ഷിക്കുകയില്ല.
0: വചനം 30 മുതൽ 37 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഇത്രയും കഠിന കഠോരമായ ശിക്ഷ അവർക്ക് നൽകപ്പെടുവാൻ രണ്ട് കാരണം അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു. അല്ലാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നില്ല, സാധുക്കൾക്ക് ഭക്ഷണം നൽകുവാൻ പ്രേരണ നൽകിയിരുന്നതുമില്ല. ഇതാണ് അവ: എല്ലാവിധ നന്മയുടെയും എല്ലാത്തരം സൽക്കർമ്മങ്ങളുടെയും അടിത്തറ അല്ലാഹുവിലുള്ള വിശ്വാസമാണല്ലോ. അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർ വല്ല നല്ല കാര്യവും ചെയ്തിരുന്നാൽ പോലും അത് പരലോകത്തു വച്ച് അല്ലാഹുവിൻ്റെ പ്രതിഫലത്തിന് അർഹമാകുന്നതുമല്ല. 25:23 വചനത്തിൽ അല്ലാഹു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സഹജീവികളോടുള്ള കടമകളിൽ വച്ച് ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒന്നാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകൽ. അതിന് തയ്യാറില്ലാത്തവനിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് ഉപകാരമാണ് ലഭിക്കുവാനുള്ളത്? ചുരുക്കത്തിൽ, ഈ രണ്ട് കാര്യങ്ങളുടെയും അഭാവത്തിൻ്റെ അർത്ഥം അവൻ സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടപ്പാടുകൾ പാലിക്കാത്തവനാണ് എന്നാണല്ലോ. സാധുക്കൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല എന്നോ മറ്റോ പറയാതെ അതിന് പ്രേരണ നൽകിയിരുന്നില്ല, വലാ യഹദ്ദു എന്നു പറഞ്ഞിരിക്കുന്നത് വളരെ അർത്ഥവത്താകുന്നു. അവരവർ നൽകിയാലും പോരാ, മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കുവാൻ വേണ്ടുന്ന പ്രേരണയും പരിശ്രമവും കൂടി ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഗിസ്ലീൻ കൊണ്ടുദ്ദേശ്യം എന്താണെന്നുള്ളതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാമെങ്കിലും നരകക്കാരുടെ മാംസങ്ങളിൽ നിന്ന് പൊട്ടി ഒഴുകുന്നതും ദുർഗന്ധം വമിക്കുന്നതുമായ
2: ദുർനീരാണതെന്നത്രേ
0: അധിക വ്യാഖ്യാതാക്കളും പ്രസ്താവിക്കുന്നത്. വ്രണങ്ങൾ മുതലായവ കഴുകിയ വെള്ളം എന്നാണ് ആ വാക്കിന് ഭാഷാർത്ഥം. ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതും അദ്ദേഹം ശരിവച്ചതുമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളിച്ചെയ്തതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഗിസ്ലീനിൽ നിന്ന് ഒരു കൊട്ടക്കോരി വെള്ളം ഇഹലോകത്തിൽ ഒഴുക്കപ്പെടുന്ന പക്ഷം ഇഹത്തിലുള്ളവർക്കെല്ലാം അത് നാറ്റമുണ്ടാക്കുന്നതാണ്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹാക്കയുടെ 25 മുതൽ 37 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ് അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ് അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിലുള്ള പാരായണം നിർവഹിക്കുന്ന പരിപാടി.

له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه

അല്ലാഹ യഅലമുഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ ഇൻ തുബ്ദു

ربنا ولا تحملنا ما لا طاقة لنا به واعف عنا

ഖാലിഖാതി ആഖിൽ ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ ഖാല റബ്ബി ജഅൽ ലീ ആയ

وَإِنَّ اللَّهَ لَهُوَ الْعَزِيزُ الْحَكِيمُ.

ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون

أيأمركم بالكفر بعد إذ أنتم مسلمون وإذ أخذ

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എനി കേൾക്കുന്നത് അത്തഹസീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും സ്കലിതങ്ങളെയും കുറിച്ച് ബഹുമാനനായ ഹാഫിദ് അബ്ദുശുക്കൂർ നമ്മോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 89-90 ആയത്തുകളാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മനോഹരമായ പാരായണവും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 89-90 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله

غضب على غضب وللكافرين عذاب مهين. ولما جاءهم ولما ميمن شدوند منيكنم جاءهم മദ്ദ് മുത്തസില് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, അതാണ് മുത്തസില്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. കിതാബും മിൻ, കിതാബുൻ തൻവീന് ശേഷം മീം, കിതാബും മിൻ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കിതാബും മിൻ, മിൻ ഇൻദില്ല, മിൻ ഐ സാക്കിന നൂന് ശേഷം ഐനാണ് ഇദ്ദഹർ, വെളിവാക്കിച്ചരിക്കണം, മണിക്കരുത്. ഐന്തില്ല, ഇവിടെ സാക്കിന നൂന് ശേഷം ദാല്, ദാല് ഇഖ്ഫാ ബിഗുന്നയുടെ അക്ഷരമാണ്, അതുകൊണ്ട് അവിടെ അവ്യക്തമാക്കി മണിക്കണം. ഐന്തില്ല മുസദ്ദിഖുൻ, മുസദ്ദിഖ് സ്വാദാണ്, മുസോ എന്ന് സോ അല്ല സാദ് സ, മുസദ്ദിഖുൻ. മുസദ്ദിഖുൻ ലിമാ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മുസദ്ദിഖുൻ ലിമാ, ലിമാ മഅഹും, മഅഹും വകാനു. സാക്കിന മീമിന് ശേഷം വാ അല്ലെങ്കിൽ ഫാ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം, എന്നിട്ടാണ് വാ ഉച്ചരിക്കുക. മഅഹും വകാനു, വകാനു മിൻ ഖബ്ലു, സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ്, ഇഖ്ഫാ ബിഗുന അവ്യക്തമാക്കി മണിക്കണം. ഇസ്തിഇലാന്റെ അക്ഷരമാണ് ഖാഫ്, ഗുന്നയും അതുപോലെ കനപ്പിക്കാൻ ശ്രദ്ധിക്കണം. മിൻ ഖബ്ലു, ഖബ്ലു. യസ്തഫ്തിഹൂന, യസ്തഫ്തിഹൂന, ഇവിടെ ഹാഇന്റെ ശബ്ദം അവർ മഖ്റജ് ശ്രദ്ധിക്കണം. യസ്തഫ്തിഹൂന അല്ല യസ്തഫ്തിഹൂന, അലല്ലദീന, അലല്ലദീന, യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മ, മീമിന് ശദ്ദ് മണിക്കണം. ജാഅഹും മദ് മുത്തസില് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്, നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ആ ഒരു തോതിൽ. ജാഅഹും സാക്കിന മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലേപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജാഅഹും മഅറഫു കഫറു ബി ഫലഅനതുല്ലാഹി, ഇവിടെ ഫല ഐന് സുക്കൂനാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അവിടെ ഐന് ഫതഹാണ്, ഇവിടെ സുക്കൂൻ. ഫലഅന, ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ ബിസ മഷ്തറൗ ബിഹി, ബിസ ഹംസക്ക് സുക്കൂൻ, ബിസ ബിസമ അല്ല ബിസ മഷ്തറൗ, ഷ്തറൗ ബിസ മഷ്തറൗ അല്ല ബിസ മഷ്തറൗ ബിഹി, റൗ റൗ എന്നാണ്, റൂ അല്ല. ബിസ മഷ്തറൗ ബിഹി അൻഫുസഹും, ഇവിടെ ഹ ഉൽ ളമീറിന് ശേഷം ബിഹി, ഹ ഉൽ ളമീറിന് ശേഷം ഹംസയാണ് അടുത്ത പദത്തിൽ. മദ് സുലത്തു തൊവീൽ, സുലത്തുൽ കുബറ എന്നൊക്കെയാണ് പേര്. മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. ബിഹി അൻഫുസഹും, ഇനി അൻഫുസഹും ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫ എന്ന അക്ഷരമാണ്, അതുകൊണ്ട് ഗുന്നയുടെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. അൻഫുസഹും, ഐ യക്ഫുറു, ഐ യ സുക്കൂനുള്ള നൂനിന് ശേഷം യ, നൂനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന, ഐ യക്ഫുറു, അതുപോലെ യക് കെ കി കു എക് എക് ആ ഒരു ശബ്ദം വേണം. യക്ഫുറു, യക്ഫുറു ബിമാ അൻസലല്ലാഹ്, മദ്ദിൻ്റെ അക്ഷരമായ ഹംസ അടുത്ത പദത്തിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. ബിമാ അൻസലല്ലാഹ്, ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, അൻസലല്ലാഹു ബഗ്യൻ, ബഗ് ബഗ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ് ഗൈന്, ബഗ് ബഗ്യൻ, ബഗ്യൻ അൻ തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. അയ്യുനസ്സിലല്ലാ, ഇവിടെയും ഇത് ഗംബിഗുന്നയാണ്, നൂനിനെ യയിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യുനസ്സിലല്ലാഹു മിൻ ഫദ്ലി, സുക്കൂനുള്ള നൂനിന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന,
അവ്യക്തമാക്കി മണിക്കണം. മദ് മുത്തസിൽ, നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. മിൻ ഇബാദി അവർ പ്രയോഗം ശ്രദ്ധിക്കണം, മഖ്റജുകൾ ശ്രദ്ധിക്കണം. ഫബാഉ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. ഫബാഉ ബിഗദബിൻ ബിഗദ വളരെയധികം ശ്രദ്ധിക്കണം. ബിഗദബിൻ അലാ ഗദബ്, ബിഗദബിൻ അലാ ഗദബ് എന്നല്ല, ബിഗദബിൻ അലാ ഗദബ്. വലിൽ കാഫിരീന അദാബുൻ, വലിൽ കാഫിരീന അദാബുൻ ഐൻ ഐൻ, അതേടൊപ്പം അസാബ് അല്ല, അദാബ്. ദാദീദു അദ് അദാബ്, അദാബും മുഹീൻ. തൻവീന് ശേഷം മീം, ഇത് ഗംബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദാബും മുഹീൻ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: من عباده فباءوا بغضب على غضب وللكافرين عذاب مهين.
1: ما شاء الله جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന അക്ഷരത്തെറ്റുകൾ മുതൽ സ്കലിതങ്ങൾ വരെ ഓരോന്നോരോന്നും പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. മനോഹരമായ പാരായണത്തോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ശക്കൂർ. ഇന്ന് നാം പഠിച്ചത് സൂറ അൽ ബഖറ 89-90 വചനങ്ങൾ.

പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം.

0: ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. നൂന്, റാ, ലാം എന്നിവയുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അവതരിപ്പിക്കുന്നത് അബ്ദുള്ള ഷമീർ മദീനി.
1: ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തജ്വീദ് പഠനം എന്ന ഈ സംരംഭത്തിൽ ഒരുപാട് എപ്പിസോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു. അൽഹംദുലില്ലാ, തജ്വീദ് നിയമങ്ങളെ സംബന്ധിച്ച് ലഘുവായിട്ടും ഉദാഹരണങ്ങൾ സഹിതവും മനസ്സിലാകുന്ന രൂപത്തിൽ, എല്ലാവർക്കും വ്യക്തമാകുന്ന രൂപത്തിലാണ് പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് സംശയങ്ങളുണ്ടാകുന്ന വിധത്തിലല്ല, സംശയങ്ങൾ നീങ്ങുന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. തജ്വീദ് പഠനം നടത്തുന്ന, ഖുർആൻ പാരായണ നിയമങ്ങൾ സഹിതം എന്ന് ഓതണം എന്നും അതുപ്രകാരം തന്നെ അതിൽ തെറ്റുവരാത്ത രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന സഹോദര സഹോദരിമാർക്ക് ഏറെ സഹായകമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സഹായമാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ കുറച്ച് എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നത് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകളെ സംബന്ധിച്ചാണ്. അതിൻ്റെ മഖ്റജിലും അതുപോലെ സിഫത്തിലും വരുന്ന ചില അബദ്ധങ്ങളെയാണ് നമ്മൾ കുറച്ച് എപ്പിസോഡുകളിലായി പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം ആണ് ഇന്നത്തെ എപ്പിസോഡിലും നാവിൻ്റെ അറ്റത്തുനിന്ന് ഉച്ചരിക്കുന്ന തറഫുൽ ലിസാനിൻ്റെ ഭാഗമായിട്ടുള്ള ലാം, അതുപോലെ തന്നെ നൂന്, റാ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളെ, പിഴവുകളെ സാന്ദർഭികമായി സൂചിപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു പിഴവ് അല്ലെങ്കിൽ അബദ്ധം, പോരായ്മ പറയുകയും അതിന് എങ്ങനെയാണെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് അത് കാര്യം ഒന്നുകൂടി വ്യക്തമാകാൻ സഹായകമാകും. അപ്രകാരം തന്നെ ആരെങ്കിലും ഇങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവർക്ക് ഉണർത്തിക്കൊടുക്കുവാനോ, നമ്മുടെ മക്കൾക്കോ അതിലെ മറ്റുള്ള ഏത് ആളുകൾക്കോ, സുഹൃത്തുക്കൾക്കോ, സഹോദര സഹോദരിമാർക്കോ ആർക്കും തന്നെ ഇത് ഉപകാരപ്പെടാതിരിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇത് വ്യക്തമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി ലാം എന്ന അക്ഷരം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, ഉച്ചരിക്കാൻ എളുപ്പവുമാണ്. കാരണം നമ്മുടെ ഭാഷയിലുള്ള അക്ഷരമാണ്. പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ടാകുന്നത്, ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ ഭാഷയിലില്ലാത്ത അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രയാസം ഉണ്ടാകാറുള്ളത്. ബാദ്, അതുപോലെ ഖാഫ്, ഐന്, വാ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ, സ പോലെയുള്ള അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ, അത് ഉച്ചരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക്

0: നമുക്ക് പ്രയാസം തോന്നാറുള്ളത് എങ്കിൽ, നമ്മുടെ മലയാളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ പോലും അതിൻ്റെ ശരിയായ രൂപത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഒന്നുകൂടി പ്രയാസകരമാണ്. അതുകൊണ്ട് അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അക്ഷരങ്ങളുടെ ശരിയായ മഖ്റജിൽ നിന്നും അതിനെ കൊണ്ടുവരികയും ആ അക്ഷരങ്ങൾക്കുള്ള വിശേഷണങ്ങൾ അതിന് നൽകുകയും ചെയ്യുക എന്നുള്ളത്. ലാമിൻ്റെ ഉച്ചാരണം നമുക്കറിയാം, ഒന്നുകിൽ തഫ്ഹീം അല്ലെങ്കിൽ തർഖീഖ്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ ലാ എന്ന് ഉച്ചരിക്കുക. അത് ഖുർആനിൽ അല്ലാ എന്ന കലീമത്തിന് മാത്രമാണ്, ലഫ്ദുൽ ജലാലത്തിന് മാത്രമാണ് ലാമിനെ തഫ്ഹീമാക്കുന്നത്. അതിൽ തന്നെ അല്ലാ എന്ന കലീമത്ത് അതിൻ്റെ മുമ്പ് കസറാണെങ്കിൽ അതിനെ തർഖീഖാക്കിക്കൊണ്ട് ഉച്ചരിക്കും. ഇപ്പം ബിസ്മില്ലാഹ് എന്നാണ് പറയുന്നത്. അത് പിന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം അവിടെ തഫ്ഹീമാക്കിക്കൊണ്ട് പറയുന്നു. അപ്പോൾ രാമിൻ്റെ വിഷയത്തിൽ ഒന്നാമതായി സംഭവിക്കുന്ന പോരായ്മ അബദ്ധം എന്നാണ് ചോദിച്ചാൽ, ഇത് പോരായ്മയും അബദ്ധവും പറയുമ്പോൾ എല്ലാവരും അത് അങ്ങനെ തന്നെ തെറ്റി ചൊല്ലുന്നു അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ ഓതുന്നു എന്നതിന് അർത്ഥമില്ല. ചിലരെങ്കിലും ഏതെങ്കിലും ആളുകളെങ്കിൽ ചെയ്യാറുള്ളത് എന്നർത്ഥത്തിൽ, അതല്ലാതെ വ്യാപകമായി എന്നർത്ഥമല്ല. വ്യാപകമായുള്ള തെറ്റുകളും ചിലത് സംഭവിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ സന്ദർഭത്തിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇനിയും അത് സൂചിപ്പിക്കും വ്യാപകമായുള്ള തെറ്റുകൾ. ഇവിടെ സ്വാഭാവികമായും അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് പലരും അറിഞ്ഞോ അറിയാതെയോ അവരുടെ അടുക്കൽ നിന്നും സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ലാമിനെ തഫ്ഹീമാക്കേണ്ട സന്ദർഭത്തിൽ തർഖീഖാക്കുകയും അഥവാ അല്ലാ എന്ന് പറയേണ്ടടുത്ത് അല്ല എന്ന് പറയുകയും, അതുപോലെ തന്നെ ലാഹി എന്ന് പറയുന്നിടത്ത് അല്ലാഹി എന്ന് പറയുകയും ചെയ്യും. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ വഹുവൽ ലതീഫുൽ ഖബീർ അൽ ലതീഫ്, ലാമിന് അവിടെ തർഖീഖാണ് നൽകേണ്ടത്. അല്ലാ എന്ന കലീമത്തിന് മാത്രമേ തഫ്ഹീമുള്ളൂ. അത് അൽ ലതീഫ് എന്ന് ഓതേണ്ടടുത്ത് അൽ ലതീഫ് ലാ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ആകാൻ പാടില്ല. അതുകൊണ്ട് മുസ്തഫിലായ അക്ഷരമാണ് അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. ഇസ്തിഫ്ഹാമിൻ മുസ്തഅലിയായ ഇസ്തിഇലായിൻ്റെ വിശേഷണമുള്ള അക്ഷരങ്ങൾക്കാണ് തഫ്ഹീം നൽകേണ്ടത്. അതുപോലെ മിനല്ലാഹി എന്നുള്ളിടത്ത് മിനല്ലാഹി എന്ന് ഓതും. അങ്ങനെ ഓതറുണ്ട് എന്നല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മിനല്ലാഹി അവിടെ അല്ലാഹിന് അല്ലാ എന്നുള്ളത് തഫ്ഹീമാക്കി തന്നെ പറയണം. അതാണ് അവിടെ ശരിക്കുള്ള ഉച്ചാരണം. അതുപോലെ തന്നെ ലാമിന് ശേഷം ലാമിന് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ലാമിന് ശേഷം നൂന് വരുമ്പോൾ ലാമിന് അതിലേക്ക് ഇദ്ഗാം ചെയ്യുന്നത്. അൻസൽനാഹു അൻസൽനാ സൽനാ, അവിടെ അൻസൽന എന്നുള്ളത് ലാമിന് സുക്കൂന് ശേഷം നൂനുണ്ട്. പക്ഷേ ചിലപ്പോൾ അങ്ങനെ ഓതാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലർ ഓതുന്നു അബദ്ധമാണെന്ത്. ലാമിനെ നൂനിലേക്ക് ചേർത്തിക്കൊണ്ടല്ല, അവിടെ ഇൽഹാറ ചെയ്തുകൊണ്ട് അൻസൽനാഹു എന്ന് തന്നെ ഓതണം. വലാ തുഹമ്മിൽന, സൂറത്തുൽ ബഖറയുടെ ആമൻ റസൂലിൻ്റെ അവസാനത്തിൽ എന്ത്, റബ്ബന വലാ തുഹമ്മിൽന തുഹമ്മിൽന തുഹമ്മിന്ന എന്നല്ല. ഈ പ്രത്യേകിച്ച് ലാമ നൂന് ഏകദേശം ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അടുത്തടുത്ത ഇതുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ അത് ഇദ്ഗാമായി പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. ഇദ്ഗാമാക്കിക്കൊണ്ടല്ല അൻസൽനാഹു വലാ തുഹമ്മിൽന ലാമിനെ വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം. ഇനി അതുപോലെ തന്നെ ഹറൂഫുൽ ഖമരിയ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഓതുന്നത്. ഹറൂഫുൽ ഷംസിയയാണ് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതുള്ളത്. അൽ ജിബാല എന്നുള്ളത് അജിബാല അൽ ജിബാല ലാമിനെ ജീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല, അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ ഓതണം. അതുപോലെ തന്നെ ബില്ലാഹി അവിടെ മണിക്കേണ്ട ആവശ്യമില്ല. ബില്ലാഹി എന്നുള്ളത് ബില്ലാഹി ബില്ലാഹി എന്നോതണ്ട, ബില്ലാഹി ബില്ലാഹി ലാമിന് ഉച്ചരിക്കുമ്പോൾ അതിനെ ഉന്നത്ത് നൽകേണ്ടതില്ല. ബിലാ ഉന്നയുടെ അക്ഷരമാണ് ലാമ്. അപ്പോൾ ഇതാണ് ലാമുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ സംഭവിക്കാറുള്ള അല്ലെങ്കിൽ സാധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് സംഭവിക്കാറുള്ള അബദ്ധങ്ങൾ എന്ന നിലക്കുള്ളത്. ഇനി നൂന്, നൂന് ഉന്നത്തിൻ്റെ അക്ഷരമാണ്. അതുപോലെ സാധാരണ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. പക്ഷേ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്നാല് പ്രധാന ഭാഗങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ചെറിയൊരു ഊന്നത്ത് നൂന്ന് കൊടുക്കണം വഖഫ് ചെയ്യുമ്പോൾ. അത് പൂർണ്ണമായും ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ നൽകാറില്ല. ഇപ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ഉണ്ടോ, എന്നുള്ളത് അതിനെന്ത് ചെയ്യണം, ചെറിയൊരു ഉന്നത്ത് നൽകണം. നസ്തഈൻ അല്ല, അത് തെറ്റാണ്, അത് അധികമാണ്, അത് അധികമാകാനും പാടില്ല. തജ്വീദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങൾ വിശേഷണങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ അത് കൂടാനോ കുറയാനോ പാടില്ല. ലാ സിയാദത്ത ഫിഹി വല നുഖ്സാൻ, സിയാദത്തും പാടില്ല കുറവും പാടില്ല. അതെങ്ങനെയാണോ നമുക്ക് ലഭിക്കപ്പെട്ടത്, ഓതി നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിന്നും, സ്വഹാബത്തിലേക്കും അവിടുന്ന് നമ്മളിലേക്കും എത്തപ്പെട്ടത്, അങ്ങനെ തന്നെ ഓതണം. അതാണ് തജീവി എന്ന് പറഞ്ഞത്. അത് ഉന്നത്ത് ഉണ്ടെന്ന് വിചാരിച്ച് കുറേ ഉന്നത്ത് കൊടുക്കുവാനോ, അല്ലെങ്കിൽ മദ് ഉണ്ടെന്ന് വിചാരിച്ച് കുറേ മദ് നീട്ടുവാനോ നമുക്ക് പാടില്ല. അതിനൊക്കെ നിശ്ചിതമായ ഖദറുകൾ മുൻഗാമികൾ നിശ്ചയിച്ച് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും പാരായണം ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഉന്നത്ത് അധികമാകാനും പാടില്ല, ഉന്നത്ത് കുറയാനും പാടില്ല. രണ്ടാമത്തത് ഉന്നത്ത് അധികം പാടില്ല എന്നുള്ളത്. ഇപ്പോൾ മൂന്നാമത്തത് കൽക്കലത്തിൻ്റെ വിശേഷണ, കൽക്കലത്തിൻ്റെ അക്ഷരത്തിൽ പെട്ടതല്ല നൂന്. ചില ആളുകൾക്ക് ഓതുന്ന സമയത്ത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അൻഅംത എന്നുള്ളത് തെറ്റാണ്. അൻഅംത നൂന് കൽക്കലത്തിൻ്റെ അക്ഷരമല്ല. കൽക്കലത്തുള്ള അക്ഷരങ്ങൾ മാത്രമാണ് ഖ ത് ബ ജ ദ, ഈ അഞ്ചക്ഷരങ്ങൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള ആ മുഴക്കമുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കേണ്ടത്. ബാക്കിയുള്ള ഒരു അക്ഷരത്തെയും അങ്ങനെ ഉച്ചരിക്കേണ്ടതില്ല. അത് പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കൽക്കലത്തില്ലാതെയാണ് സിറാത്തല്ലദീന അൻഅംത, അതല്ലാതെ സിറാത്തല്ലദീന അൻഅംത. ചില ആളുകൾ അൻഅംത നൂന് ഫത്ഹാക്കി കൊണ്ട് ഓതും, അതൊക്കെ അബദ്ധങ്ങൾ വരുന്നൊരു മേഖലയാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നൂന് എന്ന് പറഞ്ഞാൽ തർഖീഖിന് അക്ഷരമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ തഫ്ഖീമാക്കി പറയരുത്, നോ എന്നല്ല നാ, നാ എന്ന് വായ തുറന്നാണ് പറയേണ്ടത്, നോ നോ എന്നല്ല പറയേണ്ടത്. അത് തഫ്ഖീമാക്കുന്ന രൂപമാണ്. അത് നാ നൂന് വരുമ്പോൾ അവിടെയൊക്കെ തർഖീഖാക്കണം. ഇപ്പം നാർ എന്ന് പറയുമ്പോൾ അന്നാർ നാർ നാർ അല്ല, അതല്ലാതെ നോർ നോർ എന്നല്ല, നാർ അതാണ് ഇതിൻ്റെ ശരി. ഇപ്പം നൂൻ അൻ ന നു നീ എല്ലാം തർഖീഖാണ്, ലോലമാക്കി ഉച്ചരിക്കുന്ന അക്ഷരമാണ്, തഫ്ഖീമിന് അക്ഷരമല്ല. അക്ഷരങ്ങൾ രണ്ട് വിധമാണ്, ഒന്നെങ്കിൽ ഹുറൂഫുൽ മുഫഖമ, തഫ്ഖീമാക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ഹുറൂഫുൽ മുറാഖഖ, ലോലമാക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ. അതിലേറ്റവും ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ, അതാണ് തഫ്ഖീമിന് അക്ഷരങ്ങൾ. ഖുസ്സദഖ്തിൻ ഖിൽ എന്ന് പറയുന്ന ഏഴ് അക്ഷരങ്ങൾ, അതിന് പുറമെ റാഇൻ്റെ തഫ്ഹീമിൻ്റെ സന്ദർഭത്തിലും. അപ്പോൾ നൂൻ അതിൽ പെട്ടതല്ല, അതുകൊണ്ട് നോർ എന്നല്ല അന്നാർ ന, അത് പ്രത്യേകമായി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ പാട്ടിൻ്റെ രൂപത്തിൽ. ഇപ്പം പാട്ട് പാടുന്ന ആളുകൾ, അവർക്ക് ഒരു പക്ഷേ രീതി ഉണ്ടാകും, അവർക്ക് സ്വരമാധുര്യമുണ്ടാകും. പക്ഷേ ഖുർആൻ പറയണ അങ്ങനെയല്ല, പാട്ടിൻ്റെ രീതിയിലല്ല, സ്വരമാധുര്യമുണ്ട് ശരിയാണ്, തഗന്നി എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്, നല്ല സ്വരമാധുര്യത്തോടുകൂടി ഓതുക എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും തന്നെ തജ്വീദ് നിയമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, അതിൻ്റെ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടോ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടോ ആകാൻ പാടില്ല. നീട്ടുമ്പോഴോ അല്ലെങ്കിൽ മണിക്കുമ്പോഴോ ആ രൂപത്തിലാകാൻ പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഓതാൻ പറ്റുമോ, രീതിയുണ്ട്, കേൾക്കുമ്പോൾ നല്ല രസമുണ്ടാവും ഒരു പക്ഷേ ചിലപ്പോൾ. പക്ഷേ അത് ഖുർആൻ പാരായണത്തിൽ പറ്റുകയില്ല. അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ ലില്ലാഹി എന്നോ ആ എന്നോ നീട്ടുന്നതിന് യാതൊരു നിയമവുമില്ല, അതിന് യാതൊരു ഒരു പിൻബലവുമില്ല, തെളിവിൻ്റെ പിൻബലമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യത്തിന് കൃത്യമായ നിയമങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥകളും ഉണ്ട്. തജ്വീദ് നിയമത്തിൽ അത് കൃത്യമായി പ്രതിപാദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം തജ്വീദിൻ്റെ നിയമപ്രകാരമാണ് ഓതേണ്ടത്, പാട്ടിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് അല്ല. അതിൽ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടുകൂടി തന്നെ പറഞ്ഞ സംഗതിയാണ്, ഇത്തരം സംഗതികൾ പാട്ടിനോട് സദൃശ്യമാകുന്ന അല്ലെങ്കിൽ പാട്ടിൻ്റെ മാത്രം പ്രത്യേകതകളെ ഖുർആൻ പാരായണത്തിലേക്ക് കൊണ്ടുവരുന്നത് വിലക്കിയിട്ടത് ഉള്ളത് നമുക്ക് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും അവരുടെ വാചകങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. അത് ഖുർആൻ പാരായണത്തിൻ്റെ ഒരു ന്യൂനതയാണ്, അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന് ന്യൂനത ഉണ്ടാക്കുന്ന കാര്യമാണ് പാട്ടിൻ്റെ രീതിയിലേക്ക് ഗാനത്തിൻ്റെ രീതിയിലേക്ക് ഖുർആൻ പാരായണത്തെ മാറ്റുക എന്നുള്ളത്. ഇതിനർത്ഥം രീതിയിൽ ഓതണ്ട എന്നല്ല, രീതിയിൽ ഓതണം, നല്ല തഗന്നിയിൽ കൂടി ഓതണം. പക്ഷേ അത് ഗിനാഇനോട് സംഗീതത്തോടോ അതല്ലെങ്കിൽ പാട്ടിനോ അങ്ങനത്തതിനോടോ സാദൃശ്യമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ അതുപോലെ തന്നെ മിനൽ ജിന്നതി വന്നാസ്, അവിടെ അത്ര മണിക്കേണ്ട ആവശ്യമില്ല. മിനൽ ജിന്നതി വന്നാസ് മിനൽ ജിന്നതി വന്നാസ്, അതാണ് എൻ്റെ ശരി. മിനൽ ജിന്നതി വന്നാസ്, അത് ഒരു പക്ഷേ രീതിയായിരിക്കാം, അല്ലെ, ഒരു പക്ഷേ ഇതിന് പാട്ടിൽ ഇങ്ങനെയൊക്കെ പലതും നീട്ടുന്നതും ഒക്കെ പിന്നെ ഉണ്ടായിരിക്കാം, രാഗവും താളവും ഒക്കെ ഉണ്ട്. പക്ഷേ ഖുർആൻ പാരായണത്തിൽ തജ്വീദ് പ്രകാരം ഒന്ന് ഖുർആൻ പാരായണത്തിൽ അങ്ങനത്തെ രീതി പാടില്ല. ഇനി നമ്മൾ ലാമിൻ്റെയും നൂനിൻ്റെയും പറഞ്ഞു, ഇനി റാഇൻ്റെ കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. റാഇൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കുക. റാഇന് രണ്ട് രൂപത്തിൽ ഉച്ചാരണമുണ്ട്, ഒന്ന് തഫ്ഹീമും മറ്റൊന്ന് തർഖീഖും. അപ്പോൾ ഒന്നാമതായി ഇവിടെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വരുന്ന ഒരു അബദ്ധം എന്താന്ന് ചോദിച്ചാൽ, ചില ആളുകൾ ഫാത്തിഹയ്ക്ക് ഓതുമ്പോൾ തന്നെ റാ ആണോ ഉച്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്താണ് അവർ ഉച്ചരിച്ചത്, എന്താണ്, അങ്ങനെയാണല്ലോ ചില ആളുകൾ ഓതിയത്, ചില ഓത്ത് കേൾക്കുമ്പോൾ ഏത് അക്ഷരമാണ് ഉച്ചരിച്ചത്, എങ്ങനെയാണ് ഉച്ചരിച്ചത് എന്നത് തജ്വീദ് നിയമം പഠിച്ച ഒരാൾക്ക് അത് കേട്ടാൽ മനസ്സിലാകാത്ത രൂപത്തിലാണെങ്കിൽ ആ ഓത്ത് ശരിയല്ല, ആ ഖുർആൻ പാരായണം എന്താണ് അബദ്ധമാണ്. തജ്വീദ് നിയമം പഠിച്ച ഒരാൾക്ക് വ്യക്തമാകുന്ന രൂപത്തിലായിരിക്കണം ഒരു ഖുർആൻ പാരായണം. അപ്പം അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് അർറഹ്മാനിർ റഹീം. സൂറത്ത് ഫാത്തിഹയിൽ ഓതുമ്പോൾ പല ആളുകളും അർറഹ്മാനിർ റഹീം ഗൈനാണോ എന്ന് ചിലപ്പോൾ വിചാരിക്കും, തെറ്റിദ്ധരിച്ചു പോകും. അർറഹ്മാനിർ റഹീം അല്ലെങ്കിൽ ഒരു വ്യക്തമല്ലാത്ത രൂപത്തിൽ, ഒന്നുകിൽ ഗൈനായിട്ട് മാറുക, അതല്ലെങ്കിൽ വേറെന്തോ ഒരു രൂപത്തിൽ തോന്നുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം തഫ്ഹീമിൻ്റെ സന്ദർഭം വളരെ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളിൽ ഒരു കാര്യമാണ്. തഫ്ഹീമുറാ തർഖീഖുറാ, ഏതൊക്കെ സന്ദർഭത്തിൽ റാഇനെ തഫ്ഹീമാക്കണം, അത് നമ്മൾ മുമ്പ് തഫ്ഹീമിൻ്റെ അല്ലെങ്കിൽ റാഇനത് പറഞ്ഞപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. തർഖീഖ് എപ്പോഴാക്കണം അതും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സന്ദർഭം മാറ്റുക, റായിനെ തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കേണ്ട സന്ദർഭത്തിൽ അതിനെ ലോലമാക്കി തർക്കീഖാക്കി ഉച്ചരിക്കുക. അതുപോലെ തന്നെ ലോലമാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ തർക്കീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമാക്കുക, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇന്നമാ അൻത മുദക്കിർ, അവിടെ റായിനെ തഫ്ഹീമാക്കി അല്ല, അവിടെ തർക്കീഖാണ് നൽകേണ്ടത്, റായിനെ സുക്കൂനാണ് നിർത്തുന്നു, തൊട്ടു മുമ്പുള്ളതിന് കസ്റാണ്. എന്നാൽ ഖാല യാ മർയമു, മർയം മർയമെന്നല്ല, മർയം എന്നല്ല, മർയം, റാഇനെ തഫ്ഹീം തൊട്ട് മുമ്പുള്ളതിന് ഫത്തഹാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. തർഖീഖാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ റാഇനെ റി എന്ന് പറയാം. മുദക്കിർ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, പറഞ്ഞു ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൽ ഖബീർ, അവിടെ റാ ആണ്, റാഇനെ തഫ്ഹീമാണ് അല്ല, അവിടെ തർക്കീഖാണ്, തഫ്ഹീമായിട്ടല്ല ഉച്ചരിക്കേണ്ടത്, അവിടെ തർക്കീഖായിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ തഫ്ഹീമാക്കേണ്ട സന്ദർഭത്തിൽ തഫ്ഹീമാക്കുകയും തർക്കീഖാക്കേണ്ട സന്ദർഭത്തിൽ തർക്കീഖാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ രൂപം. ഇത് നേരെ തിരിച്ചാവുകയാണെങ്കിൽ തർക്കീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമും തഫ്ഹീമിൻ്റെ സന്ദർഭത്തിൽ തർക്കീഖുമാണെങ്കിൽ അത് അബദ്ധം തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് റാഇൻ്റെ ഒരു വിശേഷണമാണ് തക്രീർ. തക്രീർ അത് വർദ്ധിക്കാൻ, അത് കൂടാൻ പാടില്ല. ഇന്നല്ലാഹു വർ റസ്സാഖു എന്നല്ല, അത് കൂടരുത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒന്ന് നമ്മൾ കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. കൃത്യമായതിൻ്റെ അത് എത്രയാണോ വേണ്ടത് അത്ര തന്നെ നൽകിയാൽ മതിയാകും. എന്നുള്ള തക്രീർ, അതിന് പകരം അത് വർദ്ധിക്കാൻ പാടില്ല. തക്രാർ എന്നുള്ള സിഫത്ത് വർദ്ധിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും ഷദ്ദ് വന്നു കഴിഞ്ഞാൽ. വഖ്ഫി തക്രീരൻ ഇദാ തുഷദ്ദ് എന്ന് ഇമാം ഇബ്നുൽ ജസരി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്നല്ലാഹു വർറസ്സാഖു എന്നുള്ളതാണ്, അതല്ലാതെ അർറസ്സാഖു ആ തക്രീർ എന്ന റാഇൻ്റെ സിഫത്ത് വർദ്ധിപ്പിക്കരുത്.
1: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു ഹെർമൈൻ ലൈവ്. മക്കയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി സൂറത്ത് ഫുസ്സിലത്തിലെ 39 മുതൽ 54 വരെയുള്ള ആയത്തിന്റെ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള വാദൽ ജുഹൈനി.
2: അല്ലാഹു അക്ബർ.

0: فحدث. الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر, الله أكبر.

0: ഇപ്പോൾ സമാപിച്ചത് ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിൽ സൂറത്ത് ഫുസ്സിലത്ത് 39 മുതൽ 54 വരെയുള്ള വചനം, മഗ്‌രിബ് നമസ്കാരത്തിൽ സൂറത്ത് ദുഹ, സൂറത്ത് ഷറഹ്. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുല്ലാഹ് വാദ് അൽ ജുഹൈനി, അതുപോലെ ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ജിന്നിന്റെ പാരായണമാണ്. നാം കാതോർത്തത് പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ജലീൽ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും നീറുന്ന ഹൃദയങ്ങൾക്ക് തേനാമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാഫാത്തിലെ 78 മുതൽ 80 കൂടിയ വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم وجعلنا ذريته هم الباقين وتركنا

0: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 77 മുതലുള്ള വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 77-ാമത്തെ വചനത്തെക്കുറിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. വജഅൽന, നാം ആക്കുകയും ചെയ്തു, ദുരിയതഹു, അദ്ദേഹത്തിൻ്റെ അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്തതിയെ, ഹുമുൽ ബാഖീൻ, അവരെ തന്നെ, അവരെ മാത്രം അല്ലെങ്കിൽ അവരെ തന്നെ അവശേഷിക്കുന്നവരാക്കി. ഇവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിന് ശേഷം അദ്ദേഹത്തിൽ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികളെയാണ് അല്ലാഹു അവശേഷിപ്പിച്ചത് എന്നതാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. അവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താനങ്ങളെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. അവർ ഓരോ ജനതയുടെയും മുൻഗാമികൾ അവരായിരുന്നു. അറബികളുടെയും പേർഷ്യക്കാരുടെയും അതേപോലെ തന്നെ ആഫ്രിക്കൻ ജനതയുടെയുമൊക്കെ, അവരുടെയൊക്കെ മുൻഗാമികൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സാം, ഹാം, യാഫിസ് എന്നീ മക്കളായിരുന്നു എന്ന് ചില തഫ്സീറുകളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രമാണയോഗ്യമായ വചനങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ അതിനില്ല എന്നതാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. മാത്രമല്ല, സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു അതിലെ 9-ാമത്തെ വചനത്തിൽ പറയുന്നു, അലം യഅതികും നബഉ ലദീന മിൻ ഖബ്ലികും ഖൗമ നൂഹിം വആദിം വസമൂദ വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാഹ്. അലം യഅതികും, നിങ്ങൾക്ക് വന്നിട്ടില്ലേ, നബഉ ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വർത്തമാനം, ഖൗമ നൂഹിൻ വആദിൻ വസമൂദ, നൂഹിൻ്റെയും ആദിൻ്റെയും സമൂദിൻ്റെയും, വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷമുള്ളവരുടെയും, ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അവരെക്കുറിച്ച് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. അല്ലാമ സഅദി റഹ്മഹുള്ള 77-ാമത്തെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, വജഅൽന ദുരിയത നൂഹിൻ ഹുമുൽ ബാഖീൻ ബഅദ ഗർഖി ഖൗമിഹി, നൂഹ് അലൈഹിസ്സലാമിയുടെ ജനതയാണ് ആ ജലപ്രളയത്തിനു ശേഷം അവശേഷിച്ചത്. അതാണ് ആ വചനം അഥവാ വജഅൽന ദുരിയതഹു, അദ്ദേഹത്തെ ജനത സന്തതിയെ നാം ആക്കി, ഹുമുൽ ബാഖീൻ, അവശേഷിക്കുന്നവരാക്കി എന്നു പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. 78-ാമത്തെ വചനം,
1: വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, വതറക്നാ,
0: നാം വിട്ടു അഥവാ ബാക്കിയാക്കി, അലൈഹി, അദ്ദേഹത്തിൻ്റെ പേരിൽ,
1: ഫിൽ ആഖിരീൻ,
0: പിന്നീടുള്ളവരിൽ അല്ലെങ്കിൽ പിൻഗാമികളിൽ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കീർത്തി, അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും സ്മരിക്കുന്ന, എല്ലാവരും ഓർക്കുന്ന ഒരു പേരാക്കി, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നാം ഉയർത്തി എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ
1: ഫിൽ ആലമീന മിൻ ബഅദിഹി ദിക്റൻ ഹസനൻ വസനാഅൻ അതറൻ ഫലാ യുദ്ക്കറു ഇല്ലാ ബിസ്സനാഇ അൽ ഹസൻ.
0: നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ലോകർക്ക് അല്ലെങ്കിൽ ലോകരിൽ തന്നെ വളരെ ശ്രദ്ധേയനായി, അദ്ദേഹം നല്ല പേരിനും പ്രശസ്തിക്കും അർഹനായി. അതാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നു, യഅനി
1: അബ്ഖൈനാ ലഹു സനാഅൻ ഹസനൻ,
0: അദ്ദേഹത്തിന് നാം നല്ല പ്രശസ്തി ഉണ്ടാക്കി, നല്ല പുകഴ്ത്തൽ അദ്ദേഹത്തെ പുകഴ്ത്തി. വലം യഖുൽ
1: തറക്നാ ലഹു,
0: അല്ലാഹു പരാമർശിച്ചത് അദ്ദേഹത്തിന് വേണ്ടി എന്ന് പറയാതെ, അദ്ദേഹത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനും കാരണമാകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. ഇന്നല്ലാഹു സുബ്ഹാനഹു വതആല
1: അസ്നാ അലൈഹി സനാഅ മിൻ അഫ്ദലി സനാഇ കമാ ഖാല സുബ്ഹാന ദുരിയത മൻ ഹമൽനാ മഅനൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറ,
0: നൂഹിൻ്റെ കൂടെ കപ്പലിൽ നാം വഹിച്ചവർ ഇന്നഹു തീർച്ചയായും അദ്ദേഹം കാന അബ്ദൻ ഷക്കൂറ, അദ്ദേഹം ഏറ്റവും നന്ദിയുള്ള ദാസനാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചുള്ള ഈ പരാമർശം അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന്, അള്ളാഹു അദ്ദേഹത്തിന് മഹത്വം കൽപ്പിച്ചതിന് ഈ വചനം തെളിവാകുന്നു. ഹാദാ സനാഉൻ അഅ്ലമു മാ യകൂനു മിനൽ സനാ വ അശ്റഫു മാ യകൂനു മിനൽ ഫഖ്രി അന്നല്ലാഹ യസിഫു വാഹിദൻ മിൻ ആദം. അള്ളാഹു ആദം സന്തതികളിൽ അദ്ദേഹത്തെ പ്രത്യേകമാക്കിയിരിക്കുന്നു, അദ്ദേഹത്തെ പ്രത്യേകമായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ, അദ്ദേഹം ഏറ്റവും നന്ദിയുള്ള അടിമയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ യഅനി ഖായിമൻ ബിൽ ഉബൂദിയ, അദ്ദേഹം ഏറ്റവും നല്ല നന്ദിയുള്ള അടിമയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന വ്യക്തിത്വമായിരുന്നു. വഖായിമൻ ബിശുക്രി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവോട് നന്ദി കാണിക്കുന്ന അടിമയായിരുന്നു. വല്ലാഹു അബ്ഖ അലൈഹി സനാഅൻ ഹസനൻ ഫിൽ ആഖിരീൻ ഇല ആഖിരിൽ ഉമമി ബൽ ഇല യൗമിൽ ഖിയാമ. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ എല്ലാവരും ഓർക്കുന്ന, എല്ലാവരും പ്രശംസിക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറി. ലി അന്ന ഹാദൽ കിതാബ് സയബ്ഖ ഇല അൻ യർഫഅഹു അല്ലാഹു ഇൻദ ഖുർബി ഖിയാമി സാഅ. അല്ലാഹുവിൻ്റെ ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. ആ ഖിയാമത്ത് നാൾ വരെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ അയവിറക്കപ്പെടുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രശസ്തിയെക്കുറിച്ച് അദ്ദേഹത്തെ അല്ലാഹു അദ്ദേഹത്തിൻ്റെ കീർത്തി ഉയർത്തിയെന്ന് പറയുന്നുകൊണ്ടും, വതറക്കിന നാം വിട്ടു, നാം ഉപേക്ഷിച്ചു, അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ, ഫിൽ ആഖിരീൻ അവസാന കാലക്കാരിൽ അല്ലെങ്കിൽ പിൻഗാമികളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല എല്ലാ ആളുകളും അദ്ദേഹത്തെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾ, തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്നവർ, തൗഹീദ് പ്രബോധനം ചെയ്യുന്നവർ, ഷിർക്കിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നവർ എല്ലാം തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഓർക്കുകയും അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്യും. എന്നാൽ സത്യപ്രബോധനത്തിൻ്റെ എതിരാളികൾ, തൗഹീദി പ്രബോധനത്തിന് എതിരി നിൽക്കുന്നവർ, ഷിർക്ക്, ആ ഷിർക്ക് പ്രചരിപ്പിക്കുകയും അതിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കൊരിക്കലും തന്നെ ആ പ്രവാചകനോട് സ്നേഹമോ അദ്ദേഹത്തെ പുകഴ്ത്തലോ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ തരമില്ല. സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വ അബ്ഖൈനാ ലഹു ദിക്റൻ ജമീലൻ വ സനാഅൻ ഹസനൻ ഫമൻ ജാഅ ബഅദഹു മിനന്നാസി യദ്കുറൂനഹു ബി. നാം അദ്ദേഹത്തിൻ്റെ മനോഹരമായ സ്മരണ അവശേഷിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ കീർത്തിയും നാം അവശേഷിപ്പിച്ചു, ശേഷം വരുന്നവർ അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യും. അതാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 79-ാമത്തെ വചനം, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. സലാമുൻ, സലാം അഥവാ സമാധാന ശാന്തിയുണ്ട്, അലാ നൂഹിൻ നൂഹിൻ്റെ മേൽ, ഫിൽ ആലമീൻ ലോകരിൽ. ഹാദല്ലദി അബ്ഖാഹു അല്ലാഹു തആല ലിനൂഹിൻ അലൈഹിസ്സലാം ഇലാ യൗമിൽ ഖിയാമ. തൊട്ടുമുകളിൽ പറഞ്ഞ നാം അദ്ദേഹത്തെ പിൽക്കാലക്കാരിൽ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കീർത്തിയും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സമാധാനവുമാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അന്നഹു ലാ യുദ്ക്കറു ഇല്ലാ വയുസല്ലിമു അലൈഹി അന്നാസു കുല്ലുഹും അല ഇഖ്തിലാഫി മിലലിഹിം വ അജ്നാസിഹിം വദിയാനാതിഹിം. വ്യത്യസ്ത മതക്കാർ, വ്യത്യസ്ത വർഗത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത മാർഗം സ്വീകരിച്ചവർ, പക്ഷെ എല്ലാവരും ആ മഹാനായ പ്രവാചകനെ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ ശാന്തി നേരുകയും ചെയ്യുന്നു. വഹാദാ മിനല്ലാഹി ജസാഅൻ ഹസനൻ, ഇത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു മഹത്തായ പ്രതിഫലമാകുന്നു. ലി ഇഹ്സാനി നൂഹ് അലൈഹിസ്സലാം ഫീമാ ബൈനഹു വബൈനല്ലാഹ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഇഹ്സാൻ കാണിച്ചിരുന്നു എന്ന കാരണത്താൽ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് ഇഹ്സാൻ ചെയ്തതുകൊണ്ട് അല്ലാഹ് അദ്ദേഹത്തോടും ഇഹ്സാൻ ചെയ്യുന്നു. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാനിന് പ്രതിഫലം ഇഹ്സാനല്ലാതെ മറ്റെന്താണ്? നന്മ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം നന്മ പ്രവർത്തിക്കലല്ലാതെ മറ്റെന്താകുന്നു?
1: ഫനൂഹ് അലൈഹിസ്സലാം അഹ്സന ഫീമാ ബൈനഹു വ ബൈനല്ലാഹി അസ്സ വജൽ.
0: നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിച്ചു. അതുകൊണ്ട് ഫ അഹ്സനല്ലാഹു ഇലൈഹി, അള്ളാഹു അദ്ദേഹത്തോടും ഇഹ്സാൻ കാണിച്ചു. അള്ളാഹുവിൻ്റെ ഇഹ്സാനിൻ്റെ കാരണം കൊണ്ടാണ് എല്ലാ മനുഷ്യരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആ മഹാനായ പ്രവാചകനെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു, നല്ല നിലയിൽ അദ്ദേഹത്തെ ഓർക്കുന്നു. വകുല്ലു മൻ യുഹ്സിനു ഫീമാ ബൈനഹു വ ബൈനല്ലാഹ് യുഹ്സിനുല്ലാഹു ഇലൈഹി. നാം പഠിക്കേണ്ടൊരു പാഠം, അള്ളാഹുവോട് ഇഹ്സാൻ ചെയ്യാൻ തയ്യാറുള്ള ആർക്കും അള്ളാഹുവിൻ്റെ ഇഹ്സാനിനെ പ്രതീക്ഷിക്കാവുന്നതാകുന്നു. ഐ അന്നല്ലാഹ സല്ലമഹു മിൻ കുല്ലി മാ യദുറുഹു മിനൽ ഖവാദിഹി അല്ലതീ തഖ്ദഹു ഫീഹി മിൻ ബനീ ആദം. അള്ളാഹുവിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സമാധാനമെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിൽ നിന്നുമുള്ള രക്ഷപ്പെടുത്തലാകുന്നു. അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവരിൽ നിന്ന്, അദ്ദേഹത്തെക്കുറിച്ച് ഇകഴ്ത്തി പറയുന്നവരിൽ നിന്നെല്ലാം അള്ളാഹു അദ്ദേഹത്തെ സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഇമാം തബരി റഹ്മത്തു പറയുന്നു, യഖൂലു അമനതൻ മിനല്ലാഹി ലിനൂഹ് ഫിൽ ആലമീൻ അൻ യദ്കുറഹു അഹദുൻ ബിസ്സൂഇൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സമാധാനം അദ്ദേഹത്തിന് മേലുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാളും തന്നെ അദ്ദേഹത്തെ ദുഷിച്ച രൂപത്തിൽ തെറ്റായ രൂപത്തിൽ ഓർക്കാറില്ല, നല്ല നിലയിലാകുന്നു അദ്ദേഹത്തെ ഓർക്കാറുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ മേൽ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തബരി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്. സലാമുൻ, സമാധാനം അലാ നൂഹിൻ, നൂഹിൻ്റെ മേൽ, ഫിൽ ആലമീൻ, ലോകരിൽ. തുടർന്ന് എൺപതാമത്തെ വചനം,
1: ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ.
0: ഇന്നാ കദാലിക, നിശ്ചയമായും അപ്രകാരം നാം, നജ്സി നാം പ്രതിഫലം കൊടുക്കുന്നു, അൽ മുഹ്സിനീൻ സുഗർദം ചെയ്യുന്നവർക്ക്, നന്മ ചെയ്യുന്നവർക്ക്, പുണ്യം ചെയ്യുന്നവർക്ക്. അതായത് ഇന്നാ കദാലിക ഐ കമാ ജസൈന നൂഹൻ അലൈഹിസ്സലാം നജ്സിൽ മുഹ്സിനീൻ. നാം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് പ്രതിഫലം, അദ്ദേഹത്തിന് പ്രതിഫലം നൽകിയതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകും. ഫകുല്ലു മൻ അഹ്സന ഫഇന്നല്ലാഹ സുബ്ഹാനഹു വതആല യുജ്സീഹി കമാ ജസാ നൂഹൻ അലൈഹിസ്സലാം. ഇഹ്സാൻ ചെയ്യാൻ തയ്യാറുള്ള എല്ലാവരോടും, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അള്ളാഹു ഇഹ്സാൻ ചെയ്തതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യും. വഖദ് ജസല്ലാഹു നൂഹൻ ബി അംറൈനി ബിമാ തറക അലൈഹി ഫിൽ ആഖിരീൻ വബിമാ സല്ലമഹു ഫിൽ ആലമീൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അള്ളാഹു ചെയ്തത്, ഒന്ന്, അദ്ദേഹത്തെ പിൽക്കാലക്കാരിൽ അവശേഷിപ്പിച്ചു, സൽകീർത്തി ഉണ്ടാക്കി. മറ്റൊന്ന്, ലോകരിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു, അദ്ദേഹത്തെ ഇകഴ്ത്തുന്നതിൽ നിന്ന്, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിൽ നിന്ന് എല്ലാം.

0: അത്തരം ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് പ്രതിഫലം നൽകിയതുപോലെ. വലിദാലിക തജിദു അന്നല്ലാഹ തആല വളഅ ഫീ ഖുലൂബി നാസി മൻ യഖ്ദഹു ഫീഹിം ലിഅന്ന കുല്ല വാഹിദിൻ മിൻ അഹ്ലിൽ ഖൈരി ലാ ബുദ്ദ അൻ യഖ്ദഹ ഫീഹി വാഹിദുൻ മിൻ അഹ്ലിൽ ശർ. ഒരു നല്ല മനുഷ്യൻ, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ, ആ മനുഷ്യരോട് എല്ലാ നല്ല മനുഷ്യരുടെ മനസ്സിലും അള്ളാഹു സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നു. ആ മനുഷ്യരെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കി കൊടുക്കുന്നു. അതൊക്കെയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാര്യത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകിയതെന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. അന്നൽ മുഹ്സിന യുജാസി ബിമിസ്ലിമ ജൂസ ജൂസിയ ബിഹി നൂഹ് അലൈഹി സ്വലാം വദാലിക ബിഇൻജാഇഹി മിനൽ ഹലാക്കി വസലാമത്തി ഇർദിഹി മിനൽ ദിക്രി സയ്യി വകുല്ലമ കാനൽ ഇൻസാനു അക്സറ ഇഹ്സാനൻ കാന അക്സറ സവാബൻ വഅസ്ലം. എപ്പോഴെല്ലാം മനുഷ്യർ കൂടുതൽ ഇഹ്സാൻ ചെയ്യാൻ തയ്യാറാകുന്നുവോ അപ്പോഴെല്ലാം അവർ ഏറ്റവും കൂടുതൽ പ്രതിഫലത്തിന് അർഹരാകുന്നു. ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച ഇസ്ലാമികമായ കണിശമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചത് കാരണത്താൽ അള്ളാഹുവിനോട് അങ്ങേയറ്റം അള്ളാഹുവോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ചതിനാൽ അള്ളാഹു അദ്ദേഹത്തിന് ധാരാളമായ പ്രതിഫലം പ്രദാനം ചെയ്തു. ആ പ്രതിഫലം വിശ്വാസികൾക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിച്ചാൽ, അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിച്ചാൽ, അതേപോലെ തന്നെ തങ്ങളുടെ സമസൃഷ്ടികളോടും നന്മ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ആ പ്രതിഫലത്തിന് നമുക്കും അർഹരാകാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തുകളിൽ അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിക്കുന്നവരിലും അള്ളാഹുവിൻ്റെ അടിമകളോട് ഇഹ്സാൻ കാണിക്കുന്നവരിലും ഉൾപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, എങ്ങനെയാണ് ഇബാദത്തിൽ അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിക്കൽ? അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നു എന്ന പോലെ അവനെ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു. അപ്പോൾ ഇബാദത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ഇബാദത്ത് ചെയ്യുക. അതാണ് ഇബാദത്തിൽ കാണിക്കേണ്ട ഇഹ്സാൻ. അതോടൊപ്പം തന്നെ തങ്ങളുടെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ സഹജീവികളോടും കഴിയുന്നത്ര നന്മ പ്രവർത്തിക്കാൻ സന്നദ്ധമാവുക. അതാണ് അബദുകളോട് ഇബാദുകളോട് കാണിക്കേണ്ട ഇഹ്സാൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വിഷയത്തിൽ ഏറ്റവും മാതൃകായോഗ്യമായ ജീവിതമാണ് കാഴ്ചവെച്ചതെന്നത് ആ പ്രവാചകനെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇഹ്സാൻ കാണിക്കുന്ന, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അടിമകളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കുക. നാം ഏവർക്കും അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാഫാത്തിലെ 78 മുതൽ 80 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ ഖലമിലെ 45 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 44. വാക്കർത്ഥം: ഫദർനി, ആകയാൽ എന്നെ വിട്ടേക്കുക. വമൈ യുഖദ്ദിബു, വ്യാജമാക്കുന്നവരെയും. ബിഹാദൽ ഹദീസി, ഈ വർത്തമാനത്തെ അഥവാ വിഷയത്തെ. സനസ്തദിരിജുഹും, നാം അവരെ വഴിയെ പടിപടിയായി കൊണ്ടുവരും. മിൻ ഹൈസു, വിധത്തിൽ. ലാ യഅലമൂൻ, അവർ അറിയാത്ത.

0: ആകയാൽ എന്നെയും ഈ വർത്തമാനത്തെ അഥവാ ഖുർആന വ്യാജമാക്കുന്നവരെയും വിട്ടേക്കുക. നാം അവരെ അറിയാത്ത വിധത്തിലൂടെ പടിപടിയായി കൊണ്ടുവന്ന് ശിക്ഷിച്ചുകൊള്ളാം. വചനം 45 വാക്കർത്ഥം. വ ഉംലി ലഹും, നാം അവർക്ക് അയച്ചിട്ടു കൊടുക്കുകയും ചെയ്യും. ഇന്ന കൈദീ, നിശ്ചയമായും എൻ്റെ തന്ത്രം അഥവാ ഉപായം മതീൻ, ബലവത്താണ്, ശക്തമാണ്.
1: വ ഉംലി ലഹും ഇന്ന കൈദീ മതീൻ,
0: ഞാൻ അവർക്ക് അയച്ചിട്ടു കൊടുക്കുന്നതുമാണ്, നിശ്ചയമായും എൻ്റെ തന്ത്രം ബലവത്തായതത്രേ. 44-45 വചനങ്ങളുടെ വിശദീകരണം. ആ സത്യനിഷേധികളെയെല്ലാം അല്ലാഹു ക്രമേണ ഒതുക്കുകയും ശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. തൽക്കാലം അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണ്. ആ തന്ത്രത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടുവാൻ അവർക്ക് യാതൊരു ഗത്യന്തരവുമില്ല. അതുകൊണ്ട് അവരെപ്പറ്റി പരിഭ്രമമോ മനോവേദനയോ ഉണ്ടാകേണ്ടതില്ല എന്ന് സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, അക്രമിക്ക് അല്ലാഹു അയച്ചിട്ടു കൊടുക്കും.
2: അങ്ങനെ അവൻ അവനെ
0: പിടികൂടുമ്പോൾ അവനിൽ നിന്ന് കുതറി രക്ഷപ്പെടുവാൻ അവന് കഴിയുകയില്ല. ബുഖാരി മുസ്ലിം. വചനം 46 വാക്കർത്ഥം. അം, അതല്ല, പക്ഷേ, അഥവാ. തസ്അലുഹും, നീ അവരോട് ചോദിക്കുന്നു. അജ്റൻ, വല്ല പ്രതിഫലവും. ഫഹും, എന്നിട്ട് അവർ. മിമ്മഗ്റമിൻ, കടബാധ്യതയാൽ. മുസ്ഖലൂൻ, ഭാരപ്പെട്ടവരാണ്.
1: അം തസ്അലുഹും അജ്റൻ ഫഹും മിമ്മഗ്റമിൻ മുസ്ഖലൂൻ,
0: അതല്ല നീ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അവർ കടബാധ്യത നിമിത്തം ഭാരപ്പെട്ടവരാകുന്നുവോ. വചനം 47 വാക്കർത്ഥം. അം, അതല്ല. ഇന്ദഹും, അവരുടെ പക്കലുണ്ട്. അൽ ഗൈബ്, അദൃശ്യജ്ഞാനം. ഫഹും, എന്നിട്ട് അവർ. യക്തുബൂൻ, എഴുതുന്നു.
1: അം ഇന്ദഹുമുൽ ഗൈബ് ഫഹും യക്തുബൂൻ,
0: അതല്ല അദൃശ്യജ്ഞാനം അവരുടെ പക്കൽ ഉണ്ടായിട്ട് അവർ എഴുതുകയാണോ. 46-47 വചനങ്ങളുടെ വിശദീകരണം. ഇതും ഇതുപോലെയുള്ളതുമായ പല ചോദ്യങ്ങളും സൂറത്ത് തൂറിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയും അവയുടെ വിവരണവും ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ലെന്നും അവരുടെ പക്കൽ അദൃശ്യജ്ഞാനമൊന്നുമില്ലെന്നും വ്യക്തമാണല്ലോ. വചനം 48 വാക്കർത്ഥം. ഫസ്ബിർ, ആകയാൽ നീ ക്ഷമിക്കുക. ലിഹുക്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ വിധിക്ക്. വലാ തകുൻ, നീ ആകുകയും അരുത്. കസ്വാഹിബിൽ ഹൂതി, മത്സ്യത്തിൻ്റെ ആളെപ്പോലെ. ഇദ്നാദ, അദ്ദേഹം വിളിച്ചപ്പോൾ. വഹുവ, അദ്ദേഹം ആയിക്കൊണ്ട്. മക്ലൂം, കോപം നിറഞ്ഞവൻ അല്ലെങ്കിൽ വ്യസനം നിറഞ്ഞവൻ.
1: فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم.
0: അതുകൊണ്ട് നബിയെ, നീ നിന്റെ റബ്ബിന്റെ വിധിക്ക് ക്ഷമിച്ചുകൊള്ളുക. നീ ആ മത്സ്യത്തിന്റെ ആളെ പോലെ ആയിരിക്കരുത്. അതായത് അദ്ദേഹം വ്യസനം അഥവാ കോപം നിറഞ്ഞവനായ നിലയിൽ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. വചനം 49 വാക്കർത്ഥം. ലൗല, ഇല്ലായിരുന്നുവെങ്കിൽ. അൻതദാറകഹു, അദ്ദേഹത്തെ വീണ്ടെടുക്കുക. നിഅമതുൻ, ഒരു അനുഗ്രഹം. മിർ റബ്ബിഹി, തൻ്റെ റബ്ബിങ്കൽ നിന്ന്. ലനുബിദ, അദ്ദേഹം ഇടപ്പെടുമായിരുന്നു അഥവാ പുറംതള്ളപ്പെടുമായിരുന്നു. ബിൽ അറായി, പാഴ്ഭൂമിയിൽ അഥവാ ഒഴിഞ്ഞ സ്ഥലത്ത്. വഹുവ, അദ്ദേഹമായിക്കൊണ്ട്. മദ്മൂം, ആക്ഷേപിക്കപ്പെട്ടവൻ.
1: ലൗ

0: തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുക്കുകയുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ആക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ട് പുറന്തള്ളപ്പെടുമായിരുന്നു. വചനം 50. വാക്കർത്ഥം: ഫജ്തബാഹു, എന്നാൽ, എന്നിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു അഥവാ നന്നാക്കി എടുത്തു. റബ്ബുഹു, തൻ്റെ റബ്ബ്. ഫജഅലഹു, എന്നിട്ട് അദ്ദേഹത്തെ ആക്കുകയും ചെയ്തു. മിനസ്വാലിഹീൻ, സദ്വൃത്തരിൽ അഥവാ സജ്ജനങ്ങളിൽ.
1: ഫജതബാഹു റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ,
0: എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തെ നല്ലവനാക്കി തെരഞ്ഞെടുത്തു, എന്നിട്ട് അദ്ദേഹത്തെ സദ്വൃത്തന്മാരുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്തു. 48 മുതൽ 50 വരെ വചനങ്ങളുടെ വിശദീകരണം. അക്രമികളായ ശത്രുക്കളെ അല്ലാഹു തൽക്കാലം അയച്ചിട്ടിരിക്കുകയാണ്. അവരുടെ പേരിൽ വലിയ ശക്തിമത്തായ നടപടി അവൻ എടുക്കുന്നതാണ്. അതുവരെ ക്ഷമിച്ചിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ ചെയ്യരുതെന്നുകൂടി തിരുമേനിയെ അല്ലാഹു ഉപദേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനത അവിശ്വാസത്തിലും അനുസരണക്കേടിലും ശഠിച്ചു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യസനവും കോപവും സഹിക്കവയ്യാതെ അദ്ദേഹം സ്ഥലം വിട്ടു പോകുകയും കപ്പൽ യാത്രയിൽ വച്ച് ഒരു വമ്പിച്ച മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ഉണ്ടായി. മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് അദ്ദേഹം ഖേദിച്ചു മടങ്ങുകയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അനന്തരം മത്സ്യം അദ്ദേഹത്തെ സമുദ്രതീരത്തുള്ള ഒരൊഴിഞ്ഞ സ്ഥലത്ത് പുറന്തള്ളി. അദ്ദേഹം അങ്ങേയറ്റം അവശനായിട്ടുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ.
2: അവിടെ അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടും കിട്ടുമാറുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് അല്ലാഹു അദ്ദേഹത്തെ രക്ഷിച്ചു.
0: വീണ്ടും ജനങ്ങളിൽ ചെന്ന് ദിവ്യ ദൗത്യ പ്രബോധനം തുടരുവാൻ അല്ലാഹു അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ ജനങ്ങളുടെ നിഷേധത്തിൽ അക്ഷമയും നിരാശയും ഉണ്ടാകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയാണ്. യൂനുസ് അലൈഹിസ്സലാമിൻ്റെ ഈ സംഭവത്തെപ്പറ്റി സൂറത്ത് അംബിയ 87-88 വചനങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. വചനം 51. വാക്കർത്ഥം: വഈയകാദു, നിശ്ചയമായും ആകാറാകുന്നു. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. ലയുസ്ലിഖൂനക, നിന്നെ വഴുക്കി വീഴ്ത്തുക. ബി അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾ കൊണ്ട്. ലമ്മാ സമിഉ, അവർ കേൾക്കുന്ന അവസരം. അദ്ദിഖ്റ, ഉത്ബോധനം. പ്രമാണം, പ്രബോധനം, സ്മരണ. വയഖൂലൂന, അവർ പറയുകയും ചെയ്യും. ഇന്നഹു, നിശ്ചയമായും അവൻ. ലമജ്നൂൻ, ഭ്രാന്തൻ തന്നെ.

0: അവിശ്വസിച്ചവർ ഉത്ബോധനം അഥവാ ഖുർആൻ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് നിന്നെ അവർ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു. അവർ പറയുകയും ചെയ്യുന്നു, നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന്. വചനം 52. വാക്കർത്ഥം: വമാഹുവ, അതല്ല താനും, ഇല്ലാദിഖറുൻ, ഒരു ഉത്ബോധനമല്ലാതെ, ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടിയുള്ള.
1: വമാഹുവ ഇല്ലാദിഖറുൻ ലിൽ ആലമീൻ,
0: ഇതാകട്ടെ ലോകർക്ക് പൊതുവായുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നും അല്ല താനും. 51-52 വചനങ്ങളുടെ വിശദീകരണം: ഖുർആൻ കേൾക്കുമ്പോൾ അവിശ്വാസികളിലുണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അല്ലാഹു ഈ വചനത്തിൽ എടുത്തുകാട്ടുന്നത്. കഠിന കോപത്തോടുകൂടി അവർ തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം തിരുമേനി സ്തംഭിച്ച് കാൽവഴുതി അടിതെറ്റി വീണുപോയേക്കും, അഥവാ അത്രയും കടുത്തതായിരിക്കും അത്. ന്യായം കൊണ്ടും തെളിവുകൊണ്ടും മറക്കുവാൻ കഴിയാത്ത അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനെന്ന് പറഞ്ഞ് തൃപ്തി അടയുകയും ചെയ്യും. അവർ സ്വീകരിക്കുന്നില്ലെന്ന് വെച്ച് ഖുർആന്റെ പ്രബോധനം നിർത്തിവെക്കേണ്ടതില്ല.
2: നിർത്തിവെക്കാൻ നിവൃത്തിയുമില്ല.
0: കാരണം അത് അവരെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, ലോകരെയെല്ലാം പൊതുവിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ മിന്നതു വലക്കൽ ഫദ്ൽ.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ഖലമിലെ 45 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
4: أعوذ بالله من الشيطان الرجيم
5: فلا تحسبن الله مخلف وعده

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റത്തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിൻ്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിൻ്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: الليل فاسجد له وسبح ليلا طويلا إن هؤلاء.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق

أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون

أبلغكم رسالات ربي وأنا لكم ناصح أمين.

0: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. വിശുദ്ധ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ പഠിക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഈ സംരംഭത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ജിന്നിലെ 16 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ പാരായണ നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ജിന്ന് 15-ാമത്തെ ആയത്ത് വരെയാണ് ഓതിയത്. ഇനി 16-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. വഅല്ലവി ഇസ്തഖാമു അലാ ത്വരീഖത്തി ലഅസ്ഖൈനാഹും അസ്ഖൈനാഹും, രണ്ട് മീം ഒന്നിച്ച് വന്നു. പിന്നെ മാ അൻ മദ്, പിന്നെ തെൻവിന് ശേഷം ഗാ ആണ്, ഇലഹാറാണ്. അപ്പം എങ്ങനെ അതും അസ്

0: ലിനഫ്തിനഹും ഫീ, അവിടെ നിർത്താം. പിന്നെ ഒമയുഴരിൽ, നൂൻ സാക്കിന് ശേഷം യാ, എങ്ങനെ ഓതണം? അത് ഇഖ്ഫ ആണ്, നൂനുസാക്കിന് ശേഷം ദാ. അപ്പോ നന്നായിട്ട് മണിക്കാം, മിൻഷരി പോലെ. അൻദിക്രി എങ്ങനെ? അൻദിക്രി റബ്ബിഹി യസ്ലുഖു അദാബൻ അദാബൻ, അങ്ങനെ തന്നെ. തെന്നിന് ശേഷം സ്വാദ്, عذاباً صعداً
1: عذاباً صعداً
0: وأن المساجد لله وأن المساجد الله هنا ماترمانو پڑھلگل سادھارنا نمڑے پراسنگیر رکھے اتھریکن حد آیتان فلا تدعو مع الله أحدا الله هنا کودا ماتاریم پرارتی کردن ای آیت فلا تدعوا مع الله احد وانه لما قام عبد الله عبد الله عبد എന്ന് പറയരുത്, عبد എങ്ങനെ?
1: عبد
0: ആ عبد. നൂന് ശബ്ദം വന്നിട്ടുണ്ട്, മീം ശബ്ദം വന്നിട്ടുണ്ട്. ഒന്ന് ഒന്നിക്കെ
1: وانه لما قام عبد الله
0: عبد الله عبد പിന്നെ ഖുൽ ഇന്നമാ മദ് അദ്ഉ റബ്ബി

0: വല മദ് മദ് മുംഫസിൽ ഉശ്രിക്കു ബിഹി അവിടെ അവിടെ മദ്ദുണ്ട് ബിഹി അഹദ
1: വല ഉശ്രിക്കു ബിഹി അഹദ
0: ഖുൽ ഇന്നി لا املك لكم ضرا ولا ضرا لا املك مد منفصل പിന്നെ ضرا وتنوين ശേഷം വാവ് ആണ് അപ്പോൾ ഇത് ഗാം ബിഗുന്ന അങ്ങനെ പറ അങ്ങനെ ഓതും ضرا ولا അപ്പോൾ ഖുൽ ഇന്നി ഇന്നി ശദ്ദ് നന്നായിട്ട് മണിക്ക ضرا ولا رشدا ഒരാത്തി കൂടി നോക്കാതിൽ കുൽ ഇന്നി ഇന്നി നൂൻ ശദ് ലൈയുജീറനി അറിയാലോ ഇത് ഗാം ബിഗുന്ന എങ്ങനെ ഓതും
1: ലൈയുജീറനി
0: മിനല്ലാഹി അഹദുൻ വലൻ അജിദ വലൻ അജിദ നൂൻ സാക്കിനു ശേഷം ഹംസയാണ് അപ്പൊ ഇൽഹാർ വലൻ അജിദ എങ്ങനെ
1: വലൻ
0: അജിദ മിന്ദുനിഹി നൂൻ സാക്കിനു ശേഷം ദാലാണ് من دونه
1: من دونه
0: دونه ملتحدا يمكن نودي وقع

0: വാഖിർ ദാവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു. സൂറത്തുൽ ജിന്നിലെ 16 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 99 100 101 വചനം. ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 98 ആയത്തുകൾ വരെയാണ് നമ്മൾ പഠിച്ചത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം തന്നെ പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 99 100 101 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് പഠിക്കുന്നത്.

ولقد انزلنا ولقد دالنه قلقله ചെയ്യണം ശരിക്കും കേൾക്കണം انزلنا നൂനിനെ അവ്യക്തമാക്കി മണിക്കണം ഇഖ്ഫ ബിഗുന്ന انزلنا انزلنا ഇലൈക ഇവിടെ നീട്ടണം മദ്ദിന്റെ അക്ഷരമായ അലിഫ് അൻസൽന ശേഷം ഇലൈക ഹംസ അലിഫിന് ശേഷം ഹംസ വേറെ വേറെ വേറെ പദത്തിലാണ് അതാണ് മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ് ആയാതിൻ ബയ്യിനാത്ത് ആയാതിൻ തൻവീന് ശേഷം ബ സാക്കിന നൂനോ അല്ലെങ്കിൽ തൻവീനോ ശേഷം ബ വന്നാൽ തൻവീനിനെ അല്ലെങ്കിൽ ആ നൂനിനെ മീമാക്കി മാറ്റും അതാണ് ഇഖ്ലാബ് മാറ്റി മറിക്കുക തൻവീനിനെ ഇവിടെ മീമാക്കി മാറ്റുന്നു അപ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ആയാതിൻ ബയ്യിനാത്ത് ഇനി നിർത്തുക ബയ്യിനാത്ത് രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത് നീട്ടുമ്പോൾ വമാ യക്ഫുറു ബിഹ വമാ യക് യക് കാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം വമാ യക്ഫുറു ബിഹ യക്ഫുറു ബിഹ ഇല്ലൻ ഇവിടെയും നേരത്തെ പറഞ്ഞതേപോലെ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് ബിഹ ഇല്ലൽ ഫാസിഖൂൻ ഫാസിഖൂൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് ഇവിടെ ആഹദു ഐൻ തൊണ്ടയുടെ മധ്യഭാഗം ഹ തൊണ്ടയുടെ തൊട്ട് താഴെ മഖ്റജുകൾ അടുത്താണ് അതുമാത്രമല്ല ഒരേ രൂപത്തിലുള്ള രണ്ട് പദം ആഹദു അഹ്ദൻ സെയിം പദങ്ങളാണ് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിൻ്റെ മഖ്റജുകൾ മാറാതെ ഉച്ചരിക്കണം ആഹദു അഹ്ദൻ അഹ്ദൻ ആഹദു അഹ്ദൻ ആഹദു അഹ്ദൻ എന്നൊന്നും ഓതരുത് ആഹദു അഹ്ദൻ നബദഹു അഹ്ദൻ തൻവീന് ശേഷം നൂൻ തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം ഇദ്ഗാം ബിഗുന്ന അഹ്ദൻ നബദഹു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം നബദഹു നബസഹു അല്ല നബദ നബദഹു ഫരീഖം ഫരീഖും മിൻഹും نبذه فريق قن تنوين ശേഷം മീം തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഫരീഖും മിൻഹും ഫരീഖും മിൻഹും ബൽ അക്സറുഹും ബൽ ബൽ അക് കാഫ് അക്സറുഹും ഫ അക്സറുഹും അല്ല വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത് ഈ ഒരു അക്ഷരത്തെ അധികം ആളുകളും തെറ്റിക്കും അക്സറുഹും എന്ന് പറയും അക്ഷ അക്ഷ ഫ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം വളരെ നേരിയ തോതിൽ ദാലിനേക്കാൾ കൂടുതൽ അക്സറുഹും അക്ഷ അക്സറുഹും റാഇന ദമ്മാണ് സുക്കൂനല്ല ശ്രദ്ധിക്കണം അക്സറുഹും ലാ യുഅ്മിനൂൻ لا يؤمنون അടുത്ത ആയത്തിൽ ولما جاءهم ولما മീമിൽ ഷദ്ദുണ്ട് മണിക്കണം جاءهم മദ് മുത്തസിൽ മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണുള്ളത് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം അതാണ് മദ് മുത്തസിൽ جاءهم റസൂലുൻ റസൂലുൻ തൻവീൻ ശേഷം മീം റസൂലുൻ റസൂലും മിൻ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം റസൂലും മിൻ മിൻ ഐ മിൻ ഐ ഇവിടെ ഇസ്ഹാറാണ് ചെയ്യേണ്ടത് വെളിവാക്കി ഉച്ചരിക്കണം നൂനിനെ ഇവിടെ മണിക്കരുത് മിൻ മിൻ ഇന്ദി അങ്ങനെ ഇല്ല മിൻ ഇന്ദി ഇനി ഇന്ദി ഇവിടെ അവ്യക്തമാക്കി നൂനിനെ വെളിവാ നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം മിൻ ഐന്ദി ഐന്ദി അവ്യക്തമാക്കി മണിക്കുക ഇഖ്ഫാ ബിഗുന്ന ഐന്ദില്ലാഹി മുസദ്ദിഖൻ മുസദ്ദിഖ് അല്ല സാദ് ഹെവി ലെറ്ററാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം മുസദ്ദിഖുൻ മുസദ്ദിഖുൻ മുസദ്ദിഖുൻ ലിമാ ഖുൻ ലിമാ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം മുസദ്ദിഖുല്ലിമ മുസദ്ദിഖുല്ലിമ മഅഹും മഅഹും നബദ
نبذ نبذل نبذ فريق فريق من فريق تنوين شاشة ميم إدغام بغنّة

0: അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ ആയത്ത് 40 മുതൽ 46 വരെയുള്ള വചനമായിരുന്നു കേട്ടത്. ഖലീഫ സുനൈജിയുടെ ഖിറാത്ത്.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് സൂറത്തുൽ ഖലം 34-ാമത്തെ വചനം മുതൽ 44-ാമത്തെ വചനം വരെയാകുന്നു.
4: വചനം 34. വാക്കർത്ഥം: ഇന്ന ലിൽ മുത്തഖീന. നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് അഥവാ ഭയഭക്തന്മാർക്കുണ്ട്. ഇന്ദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കൽ, ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ അഥവാ സ്വർഗങ്ങൾ.
5: ഇന്ന ലിൽ മുത്തഖീന ഇന്ദ റബ്ബിഹിം ജന്നാത്തിൻ നഈം.
4: നിശ്ചയമായും ഭയഭക്തന്മാർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ ഉണ്ടായിരിക്കും. വചനം 35. വാക്കർത്ഥം: അഫനജ്അലു, എന്നാൽ അപ്പോൾ നാം ആക്കുകയോ, അൽ മുസ്ലിമീന, മുസ്ലിങ്ങളെ, കൽ മുജിരിമീൻ, കുറ്റവാളികളെ പോലെ.
5: അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജിരിമീൻ,
4: എന്നാൽ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെ പോലെ ആക്കുകയോ. വചനം 36. വാക്കർത്ഥം: മാലക്കും, നിങ്ങൾക്കെന്താണ്, എന്തുപറ്റി, കൈഫ, എപ്രകാരമാണ്, തഹ്കുമൂൻ, നിങ്ങൾ വിധി കൽപ്പിക്കുന്നു.
5: മാലക്കും കൈഫ തഹ്കുമൂൻ,
4: നിങ്ങൾക്കെന്താണ്, എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്. വചനം 37. വാക്കർത്ഥം: അം ലക്കും, അഥവാ അതല്ല നിങ്ങൾക്കുണ്ടോ, കിതാബുൻ, ഒരു ഗ്രന്ഥം, അഥവാ വല്ല വേദഗ്രന്ഥവും, ഫീഹി, അതിൽ, തദുറുസൂൻ, നിങ്ങൾ പഠിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്നു.
5: അം ലക്കും കിതാബുൻ ഫീഹി തദുറുസൂൻ,
4: അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ, നിങ്ങളതിൽ വായിച്ചു പഠിച്ചു കൊണ്ടിരിക്കുമാറ്. വചനം 38. വാക്കർത്ഥം: ഇന്നലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ട് എന്ന്, ഫീഹി, അതിൽ, അതുപ്രകാരം, ലമ തഹയ്യറൂൻ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അഥവാ ഇഷ്ടപ്പെടുന്നത്.
5: ഇന്ന ലകും ഫീഹി ലമാ തഖയ്യറൂൻ.
4: നിങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്നത് നിശ്ചയമായും അതിൽ ആ ഗ്രന്ഥത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് 34 മുതൽ 38 വരെ വചനങ്ങളുടെ വിശദീകരണം. നിങ്ങൾ നിങ്ങളുടെ ഈ നില തന്നെ തുടർന്നാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമായ പ്രതിഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് വിധി കൽപ്പിക്കുന്ന വല്ല വേദഗ്രന്ഥവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ അത് വായിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയെല്ലാം വാദിക്കുന്നതും എന്ന് സാരം. വചനം 39. അം ലഖും, അതല്ല അഥവാ നിങ്ങൾക്കുണ്ടോ, ഐമാനുൻ, വല്ല സത്യങ്ങളും പ്രതിജ്ഞകളും, അലൈന, നമ്മുടെ മേൽ ഉത്തരവാദപ്പെട്ട അഥവാ ബാധ്യസ്ഥമായ, ബാലിഗത്തുൻ, എത്തുന്നതായ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തുനാൾ വരെ, ഇന്ന ലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ടെന്ന്, ലമാ തഹ്കുമൂൻ, നിങ്ങൾ വിധിക്കുന്നത് തന്നെ.

0: അഥവാ ഖിയാമത്തുനാൾ വരേക്കും എത്തുമാറ് ബലത്തിലിരിക്കുന്ന വല്ല സത്യപ്രതിജ്ഞകളും നമ്മുടെ മേൽ ഉത്തരവാദപ്പെട്ടതായി നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് നിശ്ചയമായും നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന്. വചനം 40. വാക്കർത്ഥം: സൽഹും, അവരോട് ചോദിക്കുക, അയ്യുഹും, അവരിൽ ഏതൊരുവനാണ്, ബിദാലിക, അതിനെപ്പറ്റി, സഈം, ഏറ്റുപറയുന്നവൻ അഥവാ ഉത്തരവാദം വഹിക്കുന്നവൻ.
1: സൽഹും അയ്യുഹും ബിദാലിക സഈം.
0: നബിയെ, അവരോട് ചോദിക്കൂ, അവരിൽ ഏതൊരുവനാണ് അത് സംബന്ധിച്ച് ഏറ്റുപറയുന്നവൻ. വചനം 41. വാക്കർത്ഥം: അം ലഹും, അതല്ല അവർക്കുണ്ടോ, ഷുറക, വല്ല പങ്കുകാരും, ഫല്യഅതൂ, എന്നാൽ അവർ വരട്ടെ, ബിഷുറകഇഹിം, അവരുടെ പങ്കുകാരെ കൊണ്ട് അഥവാ പങ്കുകാരുമായി, ഇങ്കാനൂ, അവരാണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാന്മാർ.

0: അഥവാ അവർക്ക് വല്ല പങ്കുകാരും ആരാധ്യനും ഉണ്ടോ? എന്നാൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ, അവർ സത്യവാന്മാരാണെങ്കിൽ. 39 മുതൽ 41 വരെ വചനങ്ങളുടെ വിശദീകരണം. കാര്യങ്ങളുടെ അന്തിമ തീരുമാനത്തിൻ്റെ ദിവസം ഖിയാമത്ത് നാളാണല്ലോ. അവരുടെ ഹിതവും ഇച്ഛയും അനുസരിച്ചായിരിക്കും അവർക്ക് പ്രതിഫലം നൽകപ്പെടുക എന്നുള്ളതിന് അതുവരേക്കും ബലത്തിലിരിക്കുന്ന വല്ല ഉറപ്പും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതായി വല്ലവരും വാദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ അതൊന്ന് തെളിയിക്കട്ടെ. അതല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കത്തക്ക അധികാരാവകാശങ്ങളോടുകൂടിയ വല്ല പങ്കുകാരും അഥവാ അള്ളാഹുവിൻ്റെ പങ്കാളികളായി അവർ ഗണിച്ചു വരുന്ന വല്ല ആരാധ്യ വസ്തുക്കളും അവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതും ഒന്ന് കാണട്ടെ എന്ന് താൽപ്പര്യം. വചനം 42. വാക്കർത്ഥം: യൗമ യുക്ഷഫു, തുറക്കപ്പെടുന്ന, വെളിവാക്കപ്പെടുന്ന അഥവാ നഗ്നമാക്കപ്പെടുന്ന ദിവസം. അൻ സാഖിൻ, കണങ്കാലിൽ നിന്ന്. വയുദ്ഔന, അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യും. ഇല സുജൂദി, സുജൂദിലേക്ക് അഥവാ സുജൂദ് ചെയ്യാൻ. ഫലായസ്തത്വീഊൻ, അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല.
1: യൗമ യുക്ഷഫു അൻ സാഖിൻ വയുദ്ഔന ഇല സുജൂദി ഫലായസ്തത്വീഊൻ.
0: കണങ്കാൽ വെളിവാക്കപ്പെടുന്ന അഥവാ കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം ഓർക്കുക. സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടും, അപ്പോൾ അവർക്ക് അതിന് സാധ്യമാകുന്നതുമല്ല. വചനം 43. വാക്കർത്ഥം: ഖാശിഅതൻ, താഴ്മ കാണിച്ച് അഥവാ ഭക്തി കാട്ടിക്കൊണ്ട്. അബ്സ്വാറുഹും, അവരുടെ ദൃഷ്ടികൾ. തർഹഖുഹും, അവരെ മൂടും, ആവരണം ചെയ്യും അഥവാ ബാധിക്കും. ദില്ലതുൻ, നിന്ദ്യത, ഹീനത, അപമാനം. വഖദ് കാനൂ, അവർ ആയിരുന്നിട്ടുണ്ട്. യുദ്ഔന, അവർ ക്ഷണിക്കപ്പെടുക. ഇല സുജൂദി, സുജൂദ് ചെയ്യാൻ. വഹും, അവർ ആയിരിക്കെ. സാലിമൂൻ, സുരക്ഷിതർ അഥവാ രക്ഷപ്പെട്ടവർ.

0: തങ്ങളുടെ കണ്ണുകൾ താഴ്ത്തി വിനയപ്പെട്ടവരായ നിലയിൽ നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ്. അവർ സുരക്ഷിതരായിരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു. അന്ന് അവരത് ചെയ്തിരുന്നില്ല. 42-43 വചനങ്ങളുടെ വിശദീകരണം. മുഴങ്കാലിൽ നിന്ന് വസ്ത്രം പൊക്കി നഗ്നമാക്കപ്പെടുക എന്നത്രേ യുക്ഷഫു അൻ സാഖിൻ എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം. കാര്യം വളരെ ഗൗരവപ്പെട്ട അവസ്ഥയിലെത്തുക എന്ന ഉദ്ദേശത്തിൽ ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നു. വലിയ ആപത്ത് നേരിടുമ്പോൾ വസ്ത്രം പൊക്കിപ്പിടിച്ച് ഓടിപ്പോകുക പതിവാണല്ലോ. ഇതിൽ നിന്നാണ് ഈ അലങ്കാരപ്രയോഗം ജന്മമെടുത്തിരിക്കുന്നത്. ഖിയാമത്ത് നാളിലെ അതിഗൗരവഘട്ടമാണ് ഇവിടെ ഉദ്ദേശ്യം. ലോകരക്ഷിതാവായ അള്ളാഹു സൃഷ്ടികളെ വിചാരണക്കെടുക്കുന്ന അവസരത്തിൽ അവിശ്വാസികൾ അങ്ങേയറ്റം നിന്ദ്യരും ഹീനരുമായിക്കൊണ്ട് ലജ്ജിച്ചു തലതാഴ്ത്തി കീഴ്പോട്ടു നോക്കിക്കൊണ്ടിരിക്കും. സൂറത്ത് ഷൂറ 45 വചനം നോക്കുക. ഈ അവസരത്തിൽ അവരോട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാൻ ആവശ്യപ്പെടുമെന്നും അവർക്ക് അതിന് സാധിക്കുന്നതല്ലെന്നും അള്ളാഹു പ്രസ്താവിക്കുന്നു. ഇഹത്തിൽ വച്ച് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ അവരെ പ്രവാചകന്മാർ മുഖേന ക്ഷണിച്ചിരുന്നുവല്ലോ. അപ്പോൾ അവർ അതിന് വിസമ്മതിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവർ അതിന് പരിപൂർണമായും തയ്യാറാണ്. പക്ഷേ അവർക്കതിന് സാധ്യമാകുകയില്ല. അവരോട് ഈ അവസരത്തിൽ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശ്യം അവരെ വഷളാക്കലും നിന്ദിക്കലുമാണെന്ന് വ്യക്തമാണല്ലോ. കാര്യം ഗൗരവത്തിങ്കലെത്തുന്ന അവസരത്തിൽ സത്യവിശ്വാസികളായ ഓരോ പുരുഷനും സ്ത്രീയും അള്ളാഹുവിന് സുജൂദ് ചെയ്യും. ഇഹത്തിൽ വച്ച് കീർത്തിക്കും പ്രശസ്തിക്കും വേണ്ടി സുജൂദ് ചെയ്തു വന്നിരുന്നവർ ബാക്കിയാകും. ഈ അവസരത്തിൽ അവരും സുജൂദ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ അവരുടെ മുതുക് വളയാതെ ഒരേ നട്ടെല്ലായിത്തീരുന്നതാണ് എന്ന് ബുഖാരിയും മുസ്ലിമും റഹിമഹുമല്ല ഉദ്ധരിക്കുന്ന ഒരു നബിവചനത്തിൽ വന്നിട്ടുണ്ട്. അവിശ്വാസികളുടെ സ്ഥിതിഗതികൾ പലതും വിവരിച്ച ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറത്തുൽ ഖലം 34 വചനം മുതൽ 44 വചനം വരെയാകുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായിട്ടുള്ളത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000 താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ അർത്ഥവും ആശയവും ഇഴകീറി പഠിപ്പിക്കപ്പെടുന്ന ഹൃദയവസന്തം പരിപാടിയിൽ ഇപ്പോൾ നാം പഠിക്കുന്നത് സൂറത്തു സ്വാഫാത്ത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. أعوذ بالله من الشيطان الرجيم ولقد نادانا نوح فلنعم المجيبون ونجيناه وأهله من الكرب العظيم ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 75-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ 75-ാമത്തെ വചനത്തിൽ ചില കാര്യങ്ങൾ കൂടി ആ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ആദ്യമായി കേൾപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചായിരുന്നു ഈ വചനത്തിൽ പറഞ്ഞത്. വലഖദ് നാദാന നൂഹ്, തീർച്ചയായും നൂഹ് നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഫല നിഅമൽ മുജീബൂൻ, അപ്പോൾ ഉത്തരം നൽകിയവർ എത്ര നല്ലവർ, അല്ലെങ്കിൽ നല്ല ഉത്തരമായിരുന്നു നൽകിയത്. സൂറത്തുൽ ഖമറിൽ അല്ലാഹു പറയുന്നു, ഫദഅ റബ്ബഹു അന്നീ മഗ്ലൂബു ഫൻതസിർ, അദ്ദേഹം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു, ഞാൻ പരാജിതരിൽ പെട്ടിരിക്കുന്നു, ഫൻത്വസിർ, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണമേ. ഫഫതഹ്നാ, അപ്പോൾ നാം തുറന്നു, അബുവാബസ്സമായി, ആകാശകവാടങ്ങൾ, ബിമാഇം മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന വെള്ളവുമായി, വഫജ്ജർനൽ അർദ ഉയൂനൻ, ഭൂമിയിൽ അരുവികൾ നാം പൊട്ടിച്ചൊഴുക്കി, ഫൽതഖൽ മാഉ, വെള്ളം സന്ധിച്ചു, അലാ അംരിൻ ഖദ് ഖുദിർ, നിർണയിക്കപ്പെട്ട ഒരു കാര്യത്തിനു വേണ്ടി, അഥവാ അല്ലാഹു തീരുമാനിച്ച ഒരു കാര്യത്തിനു വേണ്ടി വെള്ളം സന്ധിച്ചു, വഹമൽനാഹു, അദ്ദേഹത്തെ നാം വഹിച്ചു, അലാ ദാതി അൽവാഹിൻ വദുസുർ, ആണിയും പലകകളും കൊണ്ടുണ്ടാക്കിയ കപ്പലിൽ, തജിരീബി അഅ്യുനിന, നമ്മുടെ മേൽനോട്ടത്തിൽ അത് സഞ്ചരിച്ചു, ജസാ അല്ലിമൻ കാന കുഫിർ, നിഷേധത്തിൽ മുഴുകിയ ധിക്കാരികളായ ആളുകൾക്ക് പ്രതിഫലമെന്നോളം അവർക്കുള്ള ശിക്ഷ എന്ന നിലയിൽ അള്ളാഹു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമി നടത്തിയ പ്രാർത്ഥനക്കുള്ള ഉത്തരമായിട്ടായിരുന്നു ആ ധിക്കാരികളായ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ജലപ്രളയം അള്ളാഹു ഉണ്ടാക്കിയത്. ആ കാര്യമാണ് സൂറത്തുൽ ഖമറിൽ 10 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ വിശദമായി അള്ളാഹു വിശദീകരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ചില നിബന്ധനകൾ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സവജൽ, അള്ളാഹുവിനോടുള്ള ഇഖ്ലാസോടെയുള്ള പ്രാർത്ഥന. ബി അൻ യുഖ്ലിസൽ ഇൻസാനു ഫീ ദുആഇഹി ഇലല്ലാഹി സുബ്ഹാനഹു വതആല, ദുആ ചെയ്യുന്ന വ്യക്തി ആത്മാർത്ഥമായിട്ടാകണം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. ബി ഖൽബിൻ ഹാദിറിൻ സാദിഖിൻ, മനസ്സാന്നിധ്യത്തോടുകൂടി സത്യസന്ധതയോടുകൂടി. ഫിൽ ലുജൂഇ ഇലൈഹി, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട്. അതേപോലെ തന്നെ ആലിമുൻ ബി അന്നഹു അസ്സ വജല്ല ഖാദിറുൻ അലാ ഇജാബത്തി ദഅവ, തൻ്റെ രക്ഷിതാവ് തൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, ഉത്തരം നൽകുന്നവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാകണം ദുആ ചെയ്യുന്നത്. രണ്ടാമത്തെ ഷർത്ത്, അൻ യഷ്അറൽ ഇൻസാൻ ഹാല ദുആഇഹി ബി അന്നഹു ഫീ അമസ്സിൽ ഹാജ ബൽ ഫീ അമസ്സി ദറൂറ ഇലല്ലാഹി സുബ്ഹാന, തൻ്റെ റബ്ബിലേക്കുള്ള അങ്ങേ അറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ദുആയായിരിക്കണം. ഒരുതരം അശ്രദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യക്കാരനാണ് എന്ന രൂപത്തിലല്ലാത്ത ഒരു ദുആയായിരിക്കരുത്. വഅന്നല്ലാഹു തആല വഹ്ദഹു ഹുവല്ലദീ യുജീബു ദഅവത്തൽ മുദ്ദർ, അല്ലാഹു മാത്രമാണ് പ്രയാസത്തിൽ അകപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. ഇദാ ദആഹ്, ആ പ്രയാസത്തിൽ അകപ്പെട്ടവൻ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു മാത്രമാകുന്നു ഉത്തരം നൽകുന്നവൻ എന്ന് കൃത്യമായി വിശ്വസിക്കുന്നവനായിരിക്കണം ദുആ ചെയ്യുന്നത്. വയക്ഷിഫു സൂ, അതേപോലെ തന്നെ പ്രയാസങ്ങൾ നീക്കിത്തരുന്നവൻ, ബുദ്ധിമുട്ടുകൾ നീക്കിത്തരുന്നവൻ അല്ലാഹു മാത്രമാകുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടിയാകണം ദുആ ചെയ്യുന്നത്. മൂന്നാമത്തെ ഷർത്ത്, അൻ യകൂന മുതജന്നിബൻ ലി അക്ലിൽ ഹറാം, ഹറാം ഭക്ഷിക്കുന്നവൻ ആകാൻ പാടില്ല. ദുആ ചെയ്യുന്ന വ്യക്തി ഹറാം ഭക്ഷിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുന്നവനായിരിക്കണം. ഫഇൻ അക്ലൽ ഹറാം, കാരണം ഹറാം ഭക്ഷിക്കൽ ഹാഇലുൻ ബൈനൽ ഇൻസാനി വൽ ഇജാബ, മനുഷ്യൻ്റെയും ഉത്തരം നൽകുന്നതിൻ്റെയും ഇടയിൽ മറയിടപ്പെടുന്ന കാര്യമാകുന്നു. ഇത്തരം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കൃത്യമായ വിശ്വാസത്തോടുകൂടി മുവഹ്ഹിദായ മനുഷ്യൻ നടത്തുന്ന ദുആയാണ് അള്ളാഹു സ്വീകരിക്കുക എന്നത് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനമായി പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ വിശ്വാസികളെന്ന് പറയപ്പെടുന്നവരിൽ എത്രയോ മനുഷ്യർ, എത്രയോ സഹോദരങ്ങൾ തങ്ങളുടെ പല ആവശ്യങ്ങളും നിർവഹിച്ചു കിട്ടാൻ വേണ്ടി അല്ലാഹുവല്ലാത്തവരിലേക്കാണ് കൈകൾ ഉയർത്താറുള്ളത്. തങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കിട്ടാൻ വേണ്ടി, തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി അല്ലാഹുവിൻ്റെ സൃഷ്ടികളിലേക്കാണ് കൈകൾ ഉയർത്താറുള്ളത്. അത് കടുത്ത ശിർക്കാകുന്നു. അത്തരം തെറ്റുകൾ മുഖേന ആ മനുഷ്യർ കഠിനമായ ശിക്ഷക്ക് അർഹരായിത്തീരും എന്നതും നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല 76-ാമത്തെ വചനം, വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം, വനജ്ജൈനാഹു, അദ്ദേഹത്തെ നാം രക്ഷിക്കുകയും ചെയ്തു. വഅഹ്ലഹു, അദ്ദേഹത്തിൻ്റെ ആൾക്കാരെയും അഥവാ സ്വന്തക്കാരെയും. മിനൽ കർബി, സങ്കടത്തിൽ നിന്ന് അതല്ലെങ്കിൽ വിപത്തിൽ നിന്ന്. അൽ അളീം, വമ്പിച്ച. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകൻ്റെ ദുആ സ്വീകരിക്കുകയും അദ്ദേഹത്തെ അദ്ദേഹം അകപ്പെട്ട പ്രയാസത്തിൽ രക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകളെയും രക്ഷിക്കുകയും ചെയ്തു എന്നതാണ് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. മൻ ആമന മിൻഹും ഇല്ലംറഅതഹു വഅഹദു ഔലാദിഹി, അദ്ദേഹത്തിൻ്റെ പ്രയാസം ദൂരീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരുടെ പ്രയാസം ദൂരീകരിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ, അതുപോലെ തന്നെ സന്താനങ്ങളിൽ ഒരു സന്താനത്തെയും ഒഴികെ. ഐ കർബിൻ, അയ്യു കർബിൻ അഅ്ലമു മിൻ ഹാദൽ കർബി അല്ലദീ അമ്മൽ ഖൗം അമ്മ അഹ്ലൽ അർദി വഹുവ തൂഫാൻ, ഭൂമി ഒന്നാകെ ബാധിച്ച ആ ജലപ്രളയം, അതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ട്, ഒരു വലിയ വിപത്ത് വേറെ എന്താണുള്ളത്? ആ വിപത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെയും തന്നിൽ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ വിശ്വാസികളെയും രക്ഷപ്പെടുത്തി എന്നാണ് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. അൽ മുറാദു അഹ്ലഹു, ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അല്ലദീനഹും ഖാസ്വതുഹു, അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരായ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകൾ എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹാദാഹുവൽ അഖറബു മിനൽ ആയ, ലാക്കിൻ ഫീ ആയത്തിൻ ആയാത്തിൻ ഉഖ്ര തദുല്ലു അല അന്നല്ലദീ നജാ ഹുവ മൻ ആമന മഅഹും. ഭാഷാപരമായി അദ്ദേഹത്തിൻ്റെ അഹ്ലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മറ്റു ആയത്തുകളിൽ നിന്ന് വ്യക്തമാകുന്നു അവിടെ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഹ്ലെന്ന് പറഞ്ഞാൽ അന്നല്ലദീ നജാ ഹുവം വമൻ ആമന മഅഹും, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകളെയുമാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത് എന്നാണ് മറ്റു വചനങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താനത്തെ മാറ്റി നിർത്തപ്പെട്ടു, ആ സന്താനം രക്ഷ നൽകപ്പെട്ടവരിൽ പെട്ടില്ല, അതും ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. സൂറത്ത് ഹൂദിലെ 45-46 വചനങ്ങളിൽ അത് വ്യക്തമാക്കുന്നു. റബ്ബി ഇന്നബ്നി മിൻ അഹ്ലി വഇന്ന വഅദക്കൽ ഹഖ് വഅന്ത അഹ്കമുൽ ഹാകിമീൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് പറയുകയാണ്, ഇന്നബ്നി റബ്ബേ, എൻ്റെ റബ്ബി ഇന്നബ്നി എൻ്റെ രക്ഷിതാവേ, എൻ്റെ സന്താനം, മിൻ അഹ്ലി എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ, വഇന്ന വഅദക്കൽ ഹഖ് നിന്റെ വാഗ്ദാനം സത്യമാണല്ലോ, വഅന്ത അഹ്കമുൽ ഹാകിമീൻ നീ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവാകുന്നു. തുടർന്ന് അള്ളാഹുവിൻ്റെ മറുപടി, قال يا نوح انه ليس من اهلك انه عمل غير صالح. الله പറഞ്ഞു, يا نوح നൂഹേ, انه ليس من اهلك, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. انه عمل غير صالح, അവൻ നല്ലതല്ലാത്ത പ്രവർത്തനം പ്രവർത്തിച്ചവനാകുന്നു. അതുകൊണ്ട് فلا تسالني, നീ ചോദിക്കരുത്, എന്നോട് ചോദിക്കരുത്, മാ ലൈസ ലക ബിഹി ഇൽമ്, നിനക്ക് വിവരമില്ലാത്ത കാര്യം. ഇന്നി അഉദുക, നൂഹേ നിന്നെ ഞാൻ ഉപദേശിക്കുന്നു, അൻ തകൂന മിനൽ ജാഹിലീൻ, നീ വിവരദോഷികളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി. ഈ വചനം ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റായ വിശ്വാസമുണ്ട്, ഏതെങ്കിലും ഷെയ്ഖിനെ സ്വീകരിച്ചുകൊണ്ട് ആ ഷെയ്ഖിൻ്റെ മുരീദായി ജീവിച്ചാൽ ആ ഷെയ്ഖിൽ നമ്മളെ രക്ഷപ്പെടുത്തും നാളെ പരലോകത്ത് എന്ന് വിശ്വസിക്കുന്ന പാമരന്മാരായ മനുഷ്യരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. നമ്മൾക്കെന്തൊക്കെ തകരാറുകളുണ്ടെങ്കിലും, നമ്മൾക്കെന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും, നമ്മൾ സ്വീകരിച്ച നമ്മുടെ ഷെയ്ഖ് നാളെ പരലോകത്ത് നമ്മളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്രയോ മനുഷ്യരെ കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ എന്ന് വിശേഷിപ്പിച്ച, അള്ളാഹുവിനോട് ധാരാളമായി നന്ദി കാണിച്ച വ്യക്തിത്വം എന്നൊക്കെ വിശേഷിപ്പിച്ച നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഒരു ജലപ്രളയത്തിൽ നിന്ന് തൻ്റെ സന്താനത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, സഹോദരന്മാരെ സഹോദരികളെ നാം ചിന്തിക്കുക, അള്ളാഹുവിൽ നിന്ന് അകന്നാൽ, അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിച്ചാൽ ഒരു ഷെയ്ഖിനും ഒരു നേതാവിനും ഒരാൾക്കും നമ്മളിൽ ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നതും ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാകുന്നു. മാത്രമല്ല, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യ പോലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവളായിരുന്നില്ല. സൂറത്തു തഹ്രീമിൽ കാണാം, ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط. الله സത്യനിഷേധികൾക്ക് ഉദാഹരണമായി എടുത്തു പറയുന്നു, امرأة نوح وامرأة لوط, നൂഹിന്റെ ഭാര്യയും അതേപോലെ തന്നെ ലൂത്തിന്റെ ഭാര്യയും. അപ്പോൾ സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഇതും നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. എത്ര അടുത്ത ബന്ധുക്കളായാലും പ്രവാചകന്മാരോട് കുടുംബ ബന്ധമുള്ളവരായാൽ പോലും, ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ ആണെങ്കിൽ പോലും, ഒരാളെയും നേർമാർഗത്തിലാക്കാനോ ഒരാൾക്കും സ്വർഗം നൽകാനോ ഒരാളെയും നരകത്തിൽ രക്ഷപ്പെടുത്താനോ അവർക്ക് പോലും സാധ്യമല്ലെങ്കിൽ, സഹോദരന്മാരെ, സഹോദരികളെ, ആർക്കാണ്, ഏത് ഷെയ്ഖിനാണ്, ഏത് വലിയനാണ്, ഏത് ഔലിയക്കാണ് നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കുക? പലപ്പോഴും സമൂഹത്തിൽ തെറ്റായ വിശ്വാസം, അവരൊക്കെ തങ്ങളെ രക്ഷപ്പെടുത്തും, തങ്ങളുടെ കൈ പിടിക്കാൻ നാളെ പരലോകത്ത് അവരൊക്കെ ഉണ്ടാകുമെന്നാണ് പാമരന്മാരായ മനുഷ്യർ വിശ്വസിച്ചു പോരുന്നത്. അത്തരം അന്ധവിശ്വാസങ്ങൾ, അത്തരം തെറ്റായ വിശ്വാസങ്ങളെ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് മുമ്പിൽ കൈയൊഴിക്കാൻ നാം തയ്യാറാകണം എന്നതുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. 77-ാമത്തെ വചനം: നാം ആക്കുകയും ചെയ്തു, ദുര്രീയതഹു അദ്ദേഹത്തിൻ്റെ സന്തതിയെ, ഹും അവരെ തന്നെ, അൽ ബാഖീൻ ബാക്കിയായവർ അഥവാ അവശേഷിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ സന്തതികൾ നാം അവശേഷിക്കുന്നവരാക്കി. അതാണ് ആ വചനം വ്യക്തമാക്കുന്നത്. അഥവാ ആ ജലപ്രളയത്തിൽ സത്യനിഷേധികളായ എല്ലാ മനുഷ്യരും ഒന്നടങ്കം മുക്കി നശിപ്പിക്കപ്പെട്ടു. പിന്നീട് അവിടെ രക്ഷപ്പെടുത്തപ്പെട്ടവർ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രബോധനത്തിൽ ആകൃഷ്ടരായി അദ്ദേഹത്തെ പിൻപറ്റിയ യഥാർത്ഥ വിശ്വാസികൾ മാത്രമായിരുന്നു. അവരെക്കുറിച്ചാണ് വജഅൽനാ ദുര്രിയ്യതഹു ഹുമുൽ ബാഖീൻ, വജഅൽനാ നാം ആക്കുകയും ചെയ്തു, ദുര്രിയ്യതഹു അദ്ദേഹത്തിന് സന്തതിയെ, ഹും അവർ തന്നെ, അൽ ബാഖീൻ അവശേഷിക്കുന്നവർ. ഫഇന്ന കുല്ലന്നാസി ദുര്രിയ്യതു മൻ ഹമലല്ലാഹു തആല മഅനൂഹ് അലൈഹിസ്സലാം ഫിസ്സഫീന. യഥാർത്ഥത്തിൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ശേഷം ഭൂമുഖത്തുള്ള മനുഷ്യരെല്ലാം അദ്ദേഹത്തിൻ്റെ ദുര്രിയ്യത്തിലാണ് പെടുക. വലിദാരിക്ക ദാഇമൻ നഖൂൽ നൂഹ് അബുൽ ബഷർ അസ്സാനി, മുഫസ്സിരീങ്ങൾ പറയുന്നു, അതുകൊണ്ട് മനുഷ്യരുടെ രണ്ടാമത്തെ പിതാവാണ് നൂഹ് എന്നാണ് നാം പറയുക. വ ആദം അബുൽ ബഷർ അൽ അവ്വൽ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമാകട്ടെ മനുഷ്യരുടെ ആദ്യ പിതാവാകുന്നു. മനുഷ്യവംശത്തിൻ്റെ രണ്ടാമത്തെ പിതാവാകുന്നു നൂഹ് അലൈഹിസ്സലാം. ലി അന്ന അഹ്ലൽ അർദ് അൽ മൗജൂദീന അൽ ആൻ മിൻ ദുര്രിയ്യത്തി ആദം മിൻ ദുര്രിയ്യത്തി നൂഹ് അലൈഹിസ്സലാം. ഇന്ന് കാണുന്ന മനുഷ്യകുലം, മനുഷ്യവംശം, അത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്തതി പരമ്പരകളാകുന്നു. അതാണ് ഈ വചനത്തിൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്ന ഒരു കാര്യം. ഇന്ന് ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യരെല്ലാം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താന പരമ്പരയാകുന്നു. യഖൂലുൽ മുഫസ്സിർ വകാന ലഹു സലാസത്തു ഔലാദിൻ. ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു: സാം വഹുവ അബുൽ അറബ്, വൽ ഫർസ് വർ റൂം, വ ഹാം വഹുവ അബു സൂദാൻ, വ യാഫിസ് വഹുവ അബു അത്തുർക്ക്, വ യജൂജ് മഅജൂജ്. അതായത് സാം, അതേപോലെ തന്നെ ഹാം, അതുപോലെ തന്നെ യാഫിസ്, ഇങ്ങനെ മൂന്ന് മക്കളുണ്ടായിരുന്നുവെന്ന്. എന്നാൽ ഈ മക്കളുടെ സന്തതി പരമ്പരകളാകുന്നു അറബികളും പേർഷ്യക്കാരും അതേപോലെ തന്നെ ആഫ്രിക്കൻസുമൊക്കെ എന്ന് വിശദീകരിക്കപ്പെടുന്നു. പ്രാമാണികരായ പ്രമാണയോഗ്യമായ രേഖകളൊന്നും ആ പറയുന്നതിന് ഇല്ല എന്നാണ് ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. ഏതായിരുന്നാലും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവചരിത്രം എല്ലാ മനുഷ്യർക്കും വലിയ പാഠമാണ് നൽകുന്നത്. ആ ജലപ്രളയത്തിൽ രക്ഷപ്പെടുത്തപ്പെട്ട ആളുകളെന്ന നിലക്ക് ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അള്ളാഹുവല്ലാത്ത എല്ലാ ശക്തികളെയും കൈയൊഴിക്കാൻ തയ്യാറാകേണ്ടവരാണ്. ദുആയുടെ, പ്രാർത്ഥനയുടെ, ആരാധനയുടെ മുഴുവൻ അംശങ്ങളും അള്ളാഹുവിലേക്ക് മാത്രം അർപ്പിക്കാൻ തയ്യാറാകേണ്ടവരാണ്. സഹോദരന്മാരെ, സഹോദരികളെ, തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ ഇഹലോകത്തും നാളെ പരലോകത്തും അള്ളാഹുവിൻ്റെ രക്ഷ ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ അതിനുവേണ്ടി നാം പരിശ്രമിക്കുക, അതിനുവേണ്ടി തൗഫീഖ് നൽകാൻ അള്ളാഹുവോട് ദുആ ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ മുവഹ്ഹിദായിക്കൊണ്ട് ജീവിക്കുവാനും മുവഹ്ഹിദായിക്കൊണ്ട് തന്നെ മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
3: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. സൂറത്ത് സ്വാഫാത്ത് വചനങ്ങളെ അധികരിച്ച് ഖുർആൻ അധ്യാപനം നടത്തിയത് മുഹമ്മദ് കുട്ടി സലഫി.
5: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തു, ഇസ്ലാമിലേക്കെത്തു, സന്മാർഗത്തിലേക്കെത്തു എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാൻ
3: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്ന് പാരായണം ചെയ്തത് അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. സൂറ റൂം 9-21 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹസൻ ബിൻ അബ്ദുള്ള ബൊറയ.
4: أعوذ بالله من الشيطان الرجيم.

0: كسبتم ولا تسألون عما كانوا يعملون.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി. ഇനി കേൾക്കാം മനപ്പാഠം 1 മുതൽ 30 വരെ, പേജ് 525, സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
1: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: اشهد له وسبح ليلا طويلا إن هؤلاء.
1: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം സൂറ അൽ ജിൻ 11 മുതൽ 15 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തലിൽ ആലമീൻ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ജിന്നാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇനി 11-ാമത്തെ ആയത്ത്, സൂറത്തുൽ ജിന്ന് 11-ാമത്തെ ആയത്ത് നോക്കാം. വഅന്ന മിന്നസ്സ്വാലിഹൂന, നൂന് ശബ്ദമുള്ളത് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. മിന്നസ്സ്വാലിഹൂന വമിന്ന ദൂന ദാലിക, ആദ്യത്തെ ദായാണ് പിന്നെ ദ, അത് ശ്രദ്ധിക്കുക. പിന്നെ കുന്ന ത്വറായിഖ ഖൈദദ, ഒന്ന് ഓതിക്കട്ടെ. കുന്ന ത്വറായിഖ, ഖാഫ് ശരിക്കും ഉച്ചരിക്കുക. ത്വറായിഖ മദ് മുത്തസിലാണ്. വഅന്ന ലനന്ന, ലനന്ന നൂന് ശബ്ദ് നല്ലതായിട്ട് മണിക്കുക. പിന്നെ ലലന്ന അല്ലൻ, അവിടെ മദ് മുംഫസിലാണ്, അപ്പോൾ മദ് നല്ലോണം ഇട്ടണം. എങ്ങനെ? ലനന്ന പിന്നെ അത് മദ് മുംഫസിലാണ്. പിന്നെ അല്ലൻ നേരത്തെ വന്ന പോലെ തന്നെ അല്ലൻ, നൂൻസാക്കിന് ശേഷം ലാമ്, അപ്പോൾ അല്ലൻ. എങ്ങനെ? അല്ലൻ. പിന്നെ ലൻ അജിസ നൂ, രണ്ട് നൂൻ ഒന്നിച്ചു വന്നു, അപ്പം എന്താണ്? ശബ്ദമുള്ള പോലെ തന്നെ ലൻ അജിസ,
3: ലൻ അജിസ
2: നജല്ലാഹു ഫിൽ അർളി വലൻ അജിസഹു, അതുപോലെ തന്നെ വലൻ അജിസഹു ഹറബ, ചെറിയൊരു ഒരു ഒരു മദ് അവിടെ കേട്ടോ, ആ ഒരു വാവ് കണ്ടില്ലേ. പിന്നെ വഅന്ന ലമ്മ, നൂന് ശബ്ദമുള്ളത് പോലെ തന്നെയാണ് എന്ത്, മീമ് ശബ്ദമുള്ളൂ, അപ്പം എങ്ങനെ ഓതും? വഅന്ന ലമ്മ,
3: വഅന്ന ലമ്മ
2: സമിഅന അൽഹുദ ആമന്ന ബിഹി, ആമന്ന അറിയാലോ ബിഹി, അവിടെ നമുക്ക് നിർത്താം ബിഹി വെച്ച്. വമൻ യുഅ്മിൻ ബിറബ്ബിഹി, ആ അത് ശ്രദ്ധിക്കാം, യുഅ്മിൻ ബിറബ്ബിഹി എന്നാണ്. എന്താണ് വാക്ക്? യുഅ്മിൻ ബിറബ്ബിഹി, നൂന് സാക്കിനക്ക് ശേഷം ബാ ആണ്. അപ്പം എങ്ങനെ ഓതണം? നൂനിനെ മീമാക്കി മാറ്റണം അവിടെ. ഇഖ്ലാബ് എന്നാണ് ഈ നിയമം പറയാം. നൂന് സാക്കിനയെ മീമാക്കി, കാരണം ശേഷം ബാ ആണ്. ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. അംബിയ അൻബിയ ആണ്, നമ്മളെങ്ങനെ ഉച്ചരിക്കല്? ആ അത് മണിക്കും വേണം, അംബിയ. അതുപോലെ ഫമയുമിൻ ഇത് കാമ്പി കുന്ന ഫമയുമിൻ, പിന്നെ യുഅ്മിൻ ബി, എങ്ങനെ? റബ്ബിഹി ഫലാ യഖാഫു ബഖ്സം വലാ റഹഖ. പിന്നെ വഅന്ന മിന്ന നൂൻ ശബ്ദ് വീണ്ടും അങ്ങനെ തന്നെ. അൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂന, മിന്നൽ ഖാസിത്തൂന നോക്കിക്കേ.
3: വഅന്ന മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂന,
2: അതന്നെ പ്രശ്നം. ഖാസിത്തൂന എന്നാ പറഞ്ഞത്, സീന് സ്വാദായിട്ട് ഉച്ചരിച്ചു, സീന് സീനായിട്ട് തന്നെ ഉച്ചരിക്കണം. കാരണം എന്താ, ശേഷം താളുള്ളത് കൊണ്ട് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണത്. ഇതുപോലെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ആൾക്കാർ ഓതുക, അങ്ങനെയാണോ? അല്ല, എങ്ങനെ ഓതുണ്ട്? മുസ്തഖീം, മുസ്ത സീന് സീന് പിന്നെ ത്വാണ്, സീന് കഴിഞ്ഞിട്ട് പിന്നെ ത, അപ്പൊ മുസ്തഖീം. മറ്റേത് മുസ്തഖീം എന്നാകുമ്പോൾ സീന് സ്വാദായി, താ ത്വാ ആയി, രണ്ട് തെറ്റു വന്നു, അക്ഷരം മാറി. അതുപോലെ തന്നെ എവിടെ
3: വമിന്നൽ
2: ഖാസിത്തൂൻ, എങ്ങനെ?
3: വമിന്നൽ ഖാസിത്തൂന
2: ന നിർത്തുമ്പോ സുക്കൂനായിട്ടാ നിർത്താ. വമി ഒന്നുകൂടി,
3: വമിന്നൽ ഖാസിത്തൂൻ.
2: ആയിവ ഫമൻ അസ്ലമ, നൂൻ സാക്കിന് ശേഷം ഹംസയാണ്, അപ്പോ ഇൽഹാർ. മൻ അസ്ലമ, മൻ എങ്ങനെ?
3: മൻ
2: അസ്ലമ. فَأُولَئِكَ مَدَّ എങ്ങനെ? നെയ്ല ഓതുന്നില്ല ഇടക്ക്. ഫൗലായിക്ക നോദിക്കേ.
3: ഫഉലായിക
2: തഹറൗ റഷദ. പിന്നെ വഅമ്മൽ ഖാസിതൂന, വീണ്ടും അങ്ങനെ തന്നെ. അമ്മൽ ഖാസി സി അതിനടുത്താണ്. വഅമ്മൽ ഖാസി ഖാസി സ്വാല ഖാസിതൂന ഓത്.
3: വഅമ്മൽ ഖാസിതൂന
2: فكانوا لجهنم حطبا وأن لو استقاموا على الطريقة لأسقيناهم ماء. أن لو استقاموا أبنى لامن شدى قلت الله أنت نودي عمدي شدى شدى عمدي على الطريقة لأسقيناهم أسقيناهم ارميم بنار تدم مترميم أبو أسقيناهم ماء ഇത് ഗം അല്ല, ഇൽഹാറാണ്. അപ്പോ മാ അൻഗദഖറോ. ആ ഇനി നോദാം. എവിടുന്ന് നോദണ്ട്? വന്നാലമ്മ സമീനെ വന്നാലെ നോദാം. وَأَنَّا ظَنَنَّا أَنْ لَنْ نُعْجِزَ اللَّهَ فِي الْأَرْضِ
3: وَأَنَّا ظَنَنَّا أَنْ لَنْ نُعْجِزَ اللَّهَ
2: يَتْرَنِ اللَّهَ لَيْهِ نُرْتِيَوْا دَتَوْا

0: حقا
1: وأنا منا المسلمون ومنا القاسطون
0: وأما من
2: أبو أبو أدي أدي

0: ജഹന്നമ നൂന് പോയി. ലിജഹൻ ഫകാനു, ഫകാനു അത്
1: ഫകാനു ലിജഹന്നമ ഹതബ.
0: വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൽ ജിന്നിലെ 11 മുതൽ 15 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ അതിൻ്റെ നിയമങ്ങളനുസരിച്ച് നമ്മൾ പാരായണം ചെയ്യാൻ പഠിച്ചത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് തെൻസിലാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് അവസരമൊരുക്കിയ തെൻസിലിരുന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 1 മുതൽ 150 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിൽ നിന്നും ആദ്യത്തെ 150 വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും അതിൻ്റെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. നൂന്, റാ, ലാം എന്നിവയുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അവതരിപ്പിക്കുന്നത് അബ്ദുള്ള ഷമീർ മദീനി.
1: ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തജ്വീദ് പഠനം എന്ന ഈ സംരംഭത്തിൽ ഒരുപാട് എപ്പിസോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു, അൽഹംദുലില്ല. തജ്വീദ് നിയമങ്ങളെ സംബന്ധിച്ച് ലഘുവായിട്ടും ഉദാഹരണങ്ങൾ സഹിതവും മനസ്സിലാകുന്ന രൂപത്തിൽ, എല്ലാവർക്കും വ്യക്തമാകുന്ന രൂപത്തിലാണ് പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് സംശയങ്ങളുണ്ടാകുന്ന വിധത്തിലല്ല, സംശയങ്ങൾ നീങ്ങുന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. തജ്വീദ് പഠനം നടത്തുന്ന ഖുർആൻ പാരായണ നിയമങ്ങൾ സഹിതം എന്ന് ഓതണം എന്നും അതുപ്രകാരം തന്നെ അതിൽ തെറ്റുവരാത്ത രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന സഹോദര സഹോദരിമാർക്ക് ഏറെ സഹായകമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സഹായമാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ കുറച്ച് എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നത് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകളെ സംബന്ധിച്ചാണ്. അതിൻ്റെ മഖ്റജിലും അതുപോലെ സിഫത്തിലും വരുന്ന ചില അബദ്ധങ്ങളെയാണ് നമ്മൾ കുറച്ച് എപ്പിസോഡുകളിലായി പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം ആണ് ഇന്നത്തെ എപ്പിസോഡിലും നാവിൻ്റെ അറ്റത്തുനിന്ന് ഉച്ചരിക്കുന്ന തറഫുൽ ലിസാനിൻ്റെ ഭാഗമായിട്ടുള്ള ലാം, അതുപോലെ തന്നെ നൂന്, റാ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളെ, പിഴവുകളെ സാന്ദർഭികമായി സൂചിപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു പിഴവ് അല്ലെങ്കിൽ അബദ്ധം, പോരായ്മ പറയുകയും അതിന് എങ്ങനെയാണെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് അത് കാര്യം ഒന്നുകൂടി വ്യക്തമാകാൻ സഹായകമാകും. അപ്രകാരം തന്നെ ആരെങ്കിലും ഇങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവർക്ക് ഉണർത്തിക്കൊടുക്കുവാനോ, നമ്മുടെ മക്കൾക്കോ അതിൽ മറ്റുള്ള ഏത് ആളുകൾക്കോ, സുഹൃത്തുക്കൾക്കോ, സഹോദര സഹോദരിമാർക്കോ ആർക്കും തന്നെ ഇത് ഉപകാരപ്പെടാതിരിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇത് വ്യക്തമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി ലാം എന്ന അക്ഷരം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, ഉച്ചരിക്കാൻ എളുപ്പവുമാണ്. കാരണം നമ്മുടെ ഭാഷയിലുള്ള അക്ഷരമാണ്. പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ടാകുന്നത്, ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ ഭാഷയിലില്ലാത്ത അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രയാസം ഉണ്ടാകാറുള്ളത്. ബാദ്, അതുപോലെ ഖാഫ്, ഐന്, വാ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ, സ പോലെയുള്ള അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ, അത് ഉച്ചരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രയാസം തോന്നാറുള്ളത്. എങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ പോലും അതിൻ്റെ ശരിയായ രൂപത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഒന്നുകൂടി പ്രയാസകരമാണ്. അതുകൊണ്ട് അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അക്ഷരങ്ങളുടെ ശരിയായ മഖ്റജിൽ നിന്നും അതിനെ കൊണ്ടുവരികയും ആ അക്ഷരങ്ങൾക്കുള്ള വിശേഷണങ്ങൾ അതിന് നൽകുകയും ചെയ്യുക എന്നുള്ളത്. ലാമിൻ്റെ ഉച്ചാരണം നമുക്കറിയാം, ഒന്നുകിൽ തഫ്ഹീം അല്ലെങ്കിൽ തർഖീഖ്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ ലാ എന്ന് ഉച്ചരിക്കുക. അത് ഖുർആനിൽ അല്ലാ എന്ന കലീമത്തിന് മാത്രമാണ്, ലഫ്ദുൽ ജലാലത്തിന് മാത്രമാണ് ലാമിനെ തഫ്ഹീമാക്കുന്നത്. അതിൽ തന്നെ അള്ളാ എന്ന കലിമത്ത് അതിൻ്റെ മുമ്പ് കസറാണെങ്കിൽ അതിനെ തർക്കീഖാക്കി കൊണ്ട് ചുരുക്കും. ഇപ്പം ബിസ്മില്ലാഹ് എന്നാണ് പറയുന്നത്. അത് പിന്നെ അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം അവിടെ തഫ്ഹീമാക്കിക്കൊണ്ട് പറയുന്നു. അപ്പോൾ രാമിൻ്റെ വിഷയത്തിൽ ഒന്നാമതായി സംഭവിക്കുന്ന പോരായ്മ അബദ്ധം എന്നാണ് ചോദിച്ചാൽ, ഇത് പോരായ്മയും അബദ്ധവും പറയുമ്പോൾ എല്ലാവരും അത് അങ്ങനെ തന്നെ തെറ്റിച്ചൊല്ലുന്നു അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ ഓതുന്നു എന്നതിനർത്ഥമില്ല. ചിലരെങ്കിലും ഏതെങ്കിലും ആളുകളെങ്കിൽ ചെയ്യാറുള്ളത് എന്നർത്ഥത്തിൽ, അതല്ലാതെ വ്യാപകമായി എന്നർത്ഥമല്ല. വ്യാപകമായുള്ള തെറ്റുകളും ചിലത് സംഭവിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ സന്ദർഭത്തിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇനിയും അത് സൂചിപ്പിക്കും വ്യാപകമായുള്ള തെറ്റുകൾ. ഇവിടെ സ്വാഭാവികമായും അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് പലരും അറിഞ്ഞോ അറിയാതെയോ അവരുടെ അടുക്കിൽ നിന്നും സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ലാമിനെ തഫ്ഹീമാക്കേണ്ട സന്ദർഭത്തിൽ തർക്കീഖാക്കുകയും അഥവാ അള്ളാ എന്ന് പറയേണ്ടടുത്ത് അല്ല എന്ന് പറയുകയും, അതുപോലെ തന്നെ ലാഹി എന്ന് പറയുന്നിടത്ത് അള്ളാഹി എന്ന് പറയുകയും ചെയ്യും. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ വഹുവൽ ലതീഫുൽ ഖബീർ അൽ ലതീഫ്, ലാമിന് അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. അള്ളാ എന്ന കലിമത്തിന് മാത്രമേ തഫ്ഹീമുള്ളൂ. അത് അൽ ലതീഫ് എന്ന് ഓതേണ്ടടുത്ത് അൽ ലതീഫ് ലാ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ആകാൻ പാടില്ല. അതുകൊണ്ട് മുസ്തഫിലായ അക്ഷരമാണ് അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. ഇസ്തിഫ്ഹാമിൻ മുസ്തഅലിയായ ഇസ്തിഇലായിൻ്റെ വിശേഷണമുള്ള അക്ഷരങ്ങൾക്കാണ് തഫ്ഹീം നൽകേണ്ടത്. അതുപോലെ മിനല്ലാഹി എന്നുള്ളിടത്ത് മിനല്ലാഹി എന്നോത്, അങ്ങനെ ഓതറുണ്ട് എന്നല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മിനല്ലാഹി അവിടെ അള്ളാഹിന് അള്ളാഹ് എന്നുള്ളത് തഫ്ഹീമാക്കി തന്നെ പറയണം. അതാണ് അവിടെ ശരിക്കുള്ള ഉച്ചാരണം. അതുപോലെ തന്നെ ലാമിന് ശേഷം ലാമിന് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ലാമിന് ശേഷം നൂന് വരുമ്പോൾ ലാമിന് അതിലേക്ക് ഇദ്ഗാം ചെയ്യുന്നത്. അൻസൽനാഹു അൻസൽനാ സൽനാ, അവിടെ അൻസൽനാ എന്നുള്ളത് ലാമിന് സുക്കൂന് ശേഷം നൂനുണ്ട്. പക്ഷേ ചിലപ്പോൾ അങ്ങനെ ഓതാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലർ ഓതുന്നു അബദ്ധമാണെന്ത്. ലാമിനെ നൂനിലേക്ക് ചേർത്തിക്കൊണ്ട് അല്ല, അവിടെ ഇൽഹാറ ചെയ്തുകൊണ്ട് അൻസൽനാഹു എന്ന് തന്നെ ഓതണം. വലാ തുഹമ്മിൽന, സൂറത്തുൽ ബക്കറയുടെ ആമൻ റസൂലിൻ്റെ അവസാനത്തിൽ എന്ത്, റബ്ബന വലാ തുഹമ്മിൽന തുഹമ്മിൽന തുഹമ്മിന്ന എന്നല്ല. ഈ പ്രത്യേകിച്ച് ലാമ നൂന് ഏകദേശം ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അടുത്തടുത്ത ഇതുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ അത് ഇദ്ഗാമായി പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. ഇദ്ഗാമാക്കിക്കൊണ്ടല്ല അൻസൽനാഹു വലാ തുഹമ്മിൽന ലാമിനെ വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം. ഇനി അതുപോലെ തന്നെ ഹറൂഫുൽ ഖമരിയ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഓതുന്നത്. ഹറൂഫുൽ ഷംസിയയാണ് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതുള്ളത്. അൽ ജിബാല എന്നുള്ളത് അജ്ജിബാല അജ്ജിബാല ലാമിനെ ജീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല, അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ ഓതണം. അതുപോലെ തന്നെ ബില്ലാഹി അവിടെ മണിക്കേണ്ട ആവശ്യമില്ല. ബില്ലാഹി എന്നുള്ളത് ബില്ലാഹി ബില്ലാഹി എന്നോതണ്ട, ബില്ലാഹി ബില്ലാഹി ലാമിന് ഉച്ചരിക്കുമ്പോൾ അതിനെ ഉന്നത്ത് നൽകേണ്ടതില്ല. ബിലാ ഉന്നയുടെ അക്ഷരമാണ് ലാമ്. അപ്പോൾ ഇതാണ് ലാമുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ സംഭവിക്കാറുള്ള അല്ലെങ്കിൽ സാധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് സംഭവിക്കാറുള്ള അബദ്ധങ്ങൾ എന്ന നിലക്കുള്ളത്. ഇനി നൂന്, നൂന് ഉന്നത്തിൻ്റെ അക്ഷരമാണ്, അതുപോലെ സാധാരണ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്നാല് പ്രധാന ഭാഗങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ചെറിയൊരു ഉന്നത്ത് നൂന് കൊടുക്കണം വഖഫ് ചെയ്യുമ്പോൾ. അത് പൂർണ്ണമായി ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ നൽകാറില്ല. ഇപ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ഉണ്ടോ, എന്നുള്ളത് അതിനെന്ത് ചെയ്യണം, ചെറിയൊരു ഉന്നത്ത് നൽകണം. നസ്തഈൻ അല്ല, അത് തെറ്റാണ്, അത് അധികമാണ്, അത് അധികമാകാനും പാടില്ല. തജ്വീദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളും വിശേഷണങ്ങളും നൽകുക എന്ന് പറഞ്ഞാൽ അത് കൂടാനോ കുറയാനോ പാടില്ല. ലാ സിയാദത്ത ഫീഹി വല നുഖ്സാൻ, സിയാദത്തും പാടില്ല കുറവും പാടില്ല. അതെങ്ങനെയാണോ നമുക്ക് ലഭിക്കപ്പെട്ടത്, ഓതി നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും സ്വഹാബത്തിലേക്കും അവിടുന്ന് നമ്മളിലേക്കും എത്തപ്പെട്ടത്, അങ്ങനെ തന്നെ ഓതണം. അതാണ് തജീവി എന്ന് പറഞ്ഞത്. അത് കുന്നത്ത് ഉണ്ടെന്ന് വിചാരിച്ച് കുറേ കുന്നത്ത് കൊടുക്കുവാനോ, അല്ലെങ്കിൽ മദ് ഉണ്ടെന്ന് വിചാരിച്ച് കുറേ മദ് നീട്ടുവാനോ നമുക്ക് പാടില്ല. അതിനൊക്കെ നിശ്ചിതമായ ഖദറുകൾ മുൻഗാമികൾ നിശ്ചയിച്ച് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും പാരായണം ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഉന്നത്ത് അധികമാകാനും പാടില്ല, ഉന്നത്ത് കുറയാനും പാടില്ല. രണ്ടാമത്ത് ഉന്നത്ത് അധികം പാടില്ല എന്നുള്ളത്. ഇപ്പോൾ മൂന്നാമത്തത് കൽക്കലത്തിൻ്റെ വിശേഷണ കൽക്കലത്തിൻ്റെ അക്ഷരത്തിൽ പെട്ടതല്ല നൂന്. ചില ആളുകൾക്ക് ഓതുന്ന സമയത്ത് സിറാത്തല്ലദീന അൻഅംത അൻഅംത അലൈഹിം അൻഅംത എന്നുള്ളത് തെറ്റാണ്. അൻഅംത അൻഅംത നൂന് കൽക്കലത്തിൻ്റെ അക്ഷരമല്ല. കൽക്കലത്തുള്ള അക്ഷരങ്ങൾ മാത്രമാണ് ഖ ത് ബ ജ ദ് ഈ അഞ്ചക്ഷരങ്ങൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള ആ മുഴക്കമുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കേണ്ടത്. ബാക്കിയുള്ള ഒരു അക്ഷരത്തെയും അങ്ങനെ ഉച്ചരിക്കേണ്ടതില്ല. അത് പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കൽക്കലത്തില്ലാതെയാണ് സിറാത്തല്ലദീന അൻഅംത, അതല്ലാതെ സിറാത്തല്ലദീന അൻഅംത. ചില ആളുകൾ അൻഅംത നൂന് ഫത്ഹാക്കി കൊണ്ടുപോകും, അതൊക്കെ അബദ്ധങ്ങൾ വരുന്നൊരു മേഖലയാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നൂന് എന്ന് പറഞ്ഞാൽ തർഖീഖിന് അക്ഷരമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ തഫ്ഖീമാക്കി പറയരുത്, നോ എന്നല്ല നാ, നാ എന്ന് വായ തുറന്നാണ് പറയേണ്ടത്, നോ നോ എന്നല്ല പറയേണ്ടത്. അത് തഫ്ഖീമാക്കുന്ന രൂപമാണ്. അത് നാ നൂന് വരുമ്പോൾ അവിടെയൊക്കെ തർഖീഖാക്കണം. ഇപ്പം നാർ എന്ന് പറയുമ്പോൾ അൻ നാർ നാർ നാർ അല്ല, അതല്ലാതെ നോർ നോർ എന്നല്ല, നാർ അതാണ് ഇതിൻ്റെ ശരി. ഇപ്പം നൂൻ അൻ നു നീ എല്ലാം തർഖീഖാണ്, ലോലമാക്കി ഉച്ചരിക്കുന്ന അക്ഷരമാണ്, തഫ്ഖീമിന് അക്ഷരമല്ല. അക്ഷരങ്ങൾ രണ്ട് വിധമാണ്, ഒന്നുകിൽ ഹുറൂഫുൽ മുഫഖമ തഫ്ഖീമാക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ഹുറൂഫുൽ മുറഖഖ ലോലമാക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ. അതിലേറ്റവും ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ, അതാണ് തഫ്ഖീമിന് അക്ഷരങ്ങൾ. ഖുസ്സദഖ്തുൻ ഖിൽ എന്ന് പറയുന്ന ഏഴ് അക്ഷരങ്ങൾ, അതിന് പുറമെ റാഇൻ്റെ തഫ്ഖീമിൻ്റെ സന്ദർഭത്തിലും. അപ്പോൾ നൂൻ അതിൽ പെട്ടതല്ല, അതുകൊണ്ട് അന്നോർ എന്നല്ല അന്നാർ നാ, അത് പ്രത്യേകമായി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ പിന്നെ പാട്ടിൻ്റെ രൂപത്തിൽ. അപ്പോൾ പാട്ട് പാടുന്ന ആളുകൾ അവർക്ക് ഒരുപക്ഷെ രീതി ഉണ്ടാകും, അവർക്ക് സ്വരമാധുര്യമുണ്ടാകും. പക്ഷേ ഖുർആൻ പറയണ അങ്ങനെയല്ല, പാട്ടിൻ്റെ രീതിയിലല്ല, സ്വരമാധുര്യമുണ്ട് ശരിയാണ്. തഗന്നി എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്, നല്ല സ്വരമാധുര്യത്തോടുകൂടി ഓതുക എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും തന്നെ തജ്വീദ് നിയമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അതിൻ്റെ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടോ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടോ ആകാൻ പാടില്ല. നീട്ടുമ്പോഴോ അല്ലെങ്കിൽ മണിക്കുമ്പോഴോ ആ രൂപത്തിലാകാൻ പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഓതാൻ പറ്റുമോ? രീതിയുണ്ട്, കേൾക്കുമ്പോൾ നല്ല രസമുണ്ടാവും ഒരു പക്ഷേ ചിലപ്പോൾ. പക്ഷേ അത് ഖുർആൻ പാരായണത്തിൽ പറ്റുകയില്ല. അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ ലില്ലാഹി എന്നോ ആ എന്നോ നീട്ടുന്നതിന് യാതൊരു നിയമവുമില്ല, അതിന് യാതൊരു ഒരു പിൻബലവുമില്ല, തെളിവിൻ്റെ പിൻബലമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യത്തിന് കൃത്യമായ നിയമങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥകളും ഉണ്ട്. തജ്വീദ് നിയമത്തിൽ അത് കൃത്യമായി പ്രതിപാദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം തജ്വീദിൻ്റെ നിയമപ്രകാരമാണ് ഓതേണ്ടത്, പാട്ടിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് അല്ല. അതിൽ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടുകൂടി തന്നെ പറഞ്ഞ സംഗതിയാണ്. ഇത്തരം സംഗതികൾ പാട്ടിനോട് സദൃശ്യമാകുന്ന, അല്ലെങ്കിൽ പാട്ടിൻ്റെ മാത്രം പ്രത്യേകതകളെ ഖുർആൻ പാരായണത്തിലേക്ക് കൊണ്ടുവരുന്നത് വിലക്കിയിട്ടത് ഉള്ളത് നമുക്ക് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും അവരുടെ വാചകങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. അത് ഖുർആൻ പാരായണത്തിൻ്റെ ഒരു ന്യൂനതയാണ്, അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന് ന്യൂനത ഉണ്ടാക്കുന്ന കാര്യമാണ് പാട്ടിൻ്റെ രീതിയിലേക്ക് ഗാനത്തിൻ്റെ രീതിയിലേക്ക് ഖുർആൻ പാരായണത്തെ മാറ്റുക എന്നുള്ളത്. ഇതിനർത്ഥം രീതിയിൽ ഓതണ്ട എന്നല്ല, രീതിയിൽ ഓതണം, നല്ല തകന്നിയിലൂടി ഓതണം. പക്ഷേ അത് ഗിനാഇനോട് സംഗീതത്തോടോ അതല്ലെങ്കിൽ പാട്ടിനോ അങ്ങനത്തതിനോടോ സാദൃശ്യമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ അതുപോലെ തന്നെ മിനൽ ജിന്നതി വന്നാസ് അവിടെ അത്ര മണിക്കേണ്ട ആവശ്യമില്ല. മിനൽ ജിന്നതി വന്നാസ് മിനൽ ജിന്നതി വന്നാസ് അതാണ് എൻ്റെ ശരി. മിനൽ ജിന്നതി വന്നാസ് അത് ഒരു പക്ഷേ രീതിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിന് പാട്ടിൽ ഇങ്ങനെയൊക്കെ പലതും നീട്ടുന്നതും ഒക്കെ പിന്നെ ഉണ്ടായിരിക്കാം, രാഗവും താളവും ഒക്കെ ഉണ്ട്. പക്ഷേ ഖുർആൻ പാരായണത്തിൽ തജ്വീദ് പ്രകാരം ഒന്ന് ഖുർആൻ പാരായണത്തിൽ അങ്ങനത്തെ രീതി പാടില്ല. ഇനി നമ്മൾ ലാമിൻ്റെയും നൂനിൻ്റെയും പറഞ്ഞു, ഇനി റാഇൻ്റെ കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. റാഇൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കുക. റാഇന് രണ്ട് രൂപത്തിൽ ഉച്ചാരണമുണ്ട്, ഒന്ന് തഫ്ഹീമും മറ്റൊന്ന് തർഖീഖും. അപ്പോൾ ഒന്നാമതായി ഇവിടെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വരുന്നൊരു അബദ്ധം എന്താന്ന് ചോദിച്ചാൽ, ചില ആളുകൾ ഫാത്തിഹയ്ക്ക് ഓതുമ്പോൾ തന്നെ റാ ആണോ ഉച്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്താണ് അവർ ഉച്ചരിച്ചത്, എന്താണ്, അങ്ങനെയാണല്ലോ ചില ആളുകൾ ഓതിയത്, ചില ഓത്ത് കേൾക്കുമ്പോൾ ഏത് അക്ഷരമാണ് ഉച്ചരിച്ചത്, എങ്ങനെയാണ് ഉച്ചരിച്ചത് എന്നത് തജ്വീദ് നിയമം പഠിച്ച ഒരാൾക്ക് അത് കേട്ടാൽ മനസ്സിലാകാത്ത രൂപത്തിലാണെങ്കിൽ ആ ഓത്ത് ശരിയല്ല, ആ ഖുർആൻ പാരായണം എന്താണ് അബദ്ധമാണ്. തജ്വീദ് നിയമം പഠിച്ച ഒരാൾക്ക് വ്യക്തമാകുന്ന രൂപത്തിലായിരിക്കണം ഒരു ഖുർആൻ പാരായണം. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് അർറഹ്മാനിർ റഹീം. സൂറത്ത് ഫാത്തിഹയിൽ ഓതുമ്പോൾ പല ആളുകളും അർറഹ്മാനിർ റഹീം ഗൈനാണോ എന്ന് ചിലപ്പോൾ വിചാരിക്കും, തെറ്റിദ്ധരിച്ചു പോകും. അർറഹ്മാനിർ റഹീം അല്ലെങ്കിൽ ഒരു വ്യക്തമല്ലാത്ത രൂപത്തിൽ, ഒന്നെങ്കിൽ ഗൈനായിട്ട് മാറുക, അതല്ലെങ്കിൽ വേറെന്തോ രൂപത്തിൽ തോന്നുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ തഫ്ഹീമിൻ്റെ സന്ദർഭം വളരെ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളിൽ ഒരു കാര്യമാണ് തഫ്ഹീമുറാ തർഖീഖുറാ. ഏതൊക്കെ സന്ദർഭത്തിൽ റാഇനെ തഫ്ഹീമാക്കണം അത് നമ്മൾ മുമ്പ് തഫ്ഹീമിൻ്റെ അല്ലെങ്കിൽ റാഇനത് പറഞ്ഞപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. തർഖീഖ് എപ്പോൾ ആക്കണം അതും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സന്ദർഭം മാറ്റുക, റായിനെ തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കേണ്ട സന്ദർഭത്തിൽ അതിനെ ലോലമാക്കി തർക്കീഖാക്കി ഉച്ചരിക്കുക. അതുപോലെ തന്നെ ലോലമാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ, തർക്കീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമാക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇന്നമാ അൻത മുദക്കിർ, അവിടെ റായിനെ തഫ്ഹീമാക്ക അല്ല, അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. റായിനെ സുക്കൂനാണ് നിർത്തുന്നു, തൊട്ടു മുമ്പുള്ളതിന് കസ്റാണ്. എന്നാൽ ഖാല യാ മർയമു, മർയം മർയമെന്നല്ല, മര്യം എന്നല്ല, മർയം റാഇനെ തഫ്ഹീം തൊട്ടു മുമ്പുള്ളതിന് ഫത്ഹാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. തർഖീഖാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ റാഇനെ ര് എന്ന് പറയും. മുദക്കിർ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു പറഞ്ഞു, ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൽ ഖബീർ. അവിടെ റാ ആണ്, റാഇനെ തഫ്ഹീമാണ് അല്ല, അവിടെ തർക്കീഖാണ്. തഫ്ഹീമായിട്ടല്ല ഉച്ചരിക്കേണ്ടത്, അവിടെ തർക്കീഖായിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ തഫ്ഹീമാക്കേണ്ട സന്ദർഭത്തിൽ തഫ്ഹീമാക്കുകയും തർക്കീഖാക്കേണ്ട സന്ദർഭത്തിൽ തർക്കീഖാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ രൂപം. ഇത് നേരെ തിരിച്ചാവുകയാണെങ്കിൽ തർക്കീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമും തഫ്ഹീമിൻ്റെ സന്ദർഭത്തിൽ തർക്കീഖുമാണെങ്കിൽ അത് അബദ്ധം തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് റാഇൻ്റെ ഒരു വിശേഷണമാണ് തക്രീർ. തക്രീർ അത് വർദ്ധിക്കുക, അത് കൂടാൻ പാടില്ല. ഇന്നല്ലാഹു വറസ്സാഖു ഹുവർ റസ്സാഖു, അവിടെ റസ്സാഖു എന്നല്ല, അത് കൂടരുത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒന്നും നമ്മൾ കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. കൃത്യമായതിൻ്റെ അത് എത്രയാണോ വേണ്ടത് അത്ര തന്നെ നൽകിയാൽ മതിയാകും. ഇർജിഉ ഇർജിഉ എന്നുള്ള തക്രീർ, അതിന് പകരം ഇർജിഉ അർറസ്സാഖ്, അത് വർദ്ധിക്കാൻ പാടില്ല. തക്രാർ എന്നുള്ള സിഫത്ത് വർദ്ധിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും ഷദ്ദ് വന്നു കഴിഞ്ഞാൽ. വഖ്ഫി തക്രീരൻ ഇദാ തുഷദ്ദ് എന്ന് ഇമാം ഇബ്നുൽ ജസരി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്നല്ലാഹുവർറസാഖു എന്നുള്ളതാണ്. അതല്ലാതെ അർറസാഖു ആ തക്രീർ എന്ന റായിൻ്റെ സിഫത്ത് വർദ്ധിക്കരുത്, വർദ്ധിപ്പിക്കരുത്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറത്തുൽ ബഖറ 53 മുതൽ 58 വരെയുള്ള വചനം, ഖലീഫ സുനൈജിയുടെ ഖിറാഅത്ത്.

0: അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ 53-58 വചനം. ഖിറാഅത്ത് ഖലീഫ സുനൈജി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റീഡിയിൽ ഇനി അത്തഹ്സീൻ സൂറത്തുൽ ബഖറ 97-98 വചനം. ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 97-98 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഖുൽ മൻ കാന. ഖുൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ ഖുൽ മൻ കാന, സാക്കിന നൂന് ശേഷം കാഫ്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മൻ കാന അദുവൻ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അദുവൻ ലിജിബിരിയിൽ, അദുവൻ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അദുവൻ ലിജിബിരിയിലെ, അദുവൻ ലിജിബിരിയിലെ ഫഇന്നഹു നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. ഫഇന്നഹു നസ്സലഹു, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക്ക്, അലാ ഐൻ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ മധ്യഭാഗം. ഐൻ ഇവിടെ ഒന്നും അലാ ഖൽബിക്ക് ഇങ്ങനെ ഓതരുത്, അലാ ഖൽബിക്ക്. ഖാഫ് ഖൽബിക്ക ബിഇദ്നില്ലാഹി, ബിഇദ്നി ബിഇദ്നി ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഇദ്നില്ല എന്നല്ല, ബിഇദ്നില്ല ആയത്തുൽ കുർസിയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഇദ്നില്ല, ബിഇദ്നില്ലാഹി മുസദ്ദിഖ, മുസദ്ദിഖ. സ്വാദ്, സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. മുസദ്ദിഖൻ എന്നല്ല മുസദ്ദിഖ, മുസദ്ദിഖ. അതുപോലെ തന്നെ ഖാഫിൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കണം. മുസദ്ദിഖല്ലിമ, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മുസദ്ദിഖല്ലിമ, മുസദ്ദിഖല്ലിമ ബൈന യദൈഹി വഹുദൻ വബുശ്ര. തൻവീന് ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഹുദൻ വബുശ്ര ഇങ്ങനെ. വബുശ്രാലിൽ മുഅ്മിനീൻ മുഅ്മിനീൻ അല്ല മുഅ്മിനീൻ. അടുത്തതായത് മൻ കാന അദുവൻ ലില്ലാഹി, മൻ കാന സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മൻ കാന ഇഖ്ഫ ബിഗുന്ന അദുവൻ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അദുവൻ അദുവൻ അല്ല, ഐൻ അദുവൻ, അദുവൻ ലില്ലാഹി, അദുവൻ തൻവീന് ശേഷം ലാം ഇവിടെയും ഇദ്ഗാം ബിലാഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം തൻവീനിനെ. അദുവൻ ലില്ലാഹി വ മലായികതി മദ്ദിൻ്റെ അക്ഷരമായ അലിഫ്, ശേഷം ഹംസ, ഈ ഹംസ അതേ പദത്തിൽ, മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. ഉവമേലി നിർബന്ധമായിട്ടും അവിടെ നീട്ടണം. ഉവമലായികതിഹി വറുസുലിഹി, വറുസുലിഹി റാഇനും സീനിനും എല്ലാം ദമ്മാണ്. വറുസുലിഹി, വറുസുലി എന്നല്ല, സുക്കൂനാവരുത് സീനിന്. വറുസുലിഹി വജിബിരിയില വമീകാല ഫഇന്നല്ലാഹ, ഫഇന്ന നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഫഇന്ന ഗുന്നയുടെ ദൈർഘ്യം അഥവാ മണിക്കൽ ആ ശബ്ദത്തിൻ്റെ നീട്ടേണ്ട ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ്. അപ്പോൾ ഫഇന്നല്ലാഹ അദുവ്വുൽ കാഫിരീൻ, അദുവ്വുൻ, അദുവ്വുൻ ദാലിന് ദമ്മ, വാവിന് ദമ്മ തൻവീൻ. അദുവ്വുല്ലിൽ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അദുവ്വുല്ലിൽ കാഫിരീൻ
ലിൽ കാഫിരീൻ, ലിൽ കാഫിരീൻ എന്നല്ല പറയേണ്ടത്. കാഫ് ഉച്ചരിക്കുന്ന സമയത്തൊക്കെ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അറബികളുടെ ശൈലിയിൽ എന്നാണല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ പാരായണത്തിൽ വരാറുള്ളത് എല്ലാ അക്ഷരങ്ങളും ഒരു കനപ്പിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത്. അതാണ് കാര്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വലിൽ ലിൽ കാഫിരീൻ, ലിൽ കാഫിരീൻ, കാഫിരീൻ എന്നല്ല ലിൽ കാഫിരീൻ. ആയത്തിൻ്റെ അവസാനത്തിൽ ലിൽ മുഅ്മിനീൻ എന്നുള്ളിടത്തും ലിൽ കാഫിരീൻ എന്നുള്ളിടത്തും അടുത്ത ആയത്തുകളിലൊക്കെ തന്നെ ആ നീട്ടൽ മദ്ആരിദ് ലിസുക്കൂൻ എന്നാണ്. മദ്ആരിദ് ലിസുക്കൂൻ എന്ന് പറഞ്ഞാൽ ലിൽ കാഫിരീന, ലിൽ കാഫിരീന, നൂനിന് ഫതഹാണ് ഉള്ളത്. പക്ഷേ ലിൽ കാഫിരീൻ അങ്ങനെയാണ് നമ്മൾ നിർത്താറുള്ളത്, സുക്കൂൻ നൽകിക്കൊണ്ട്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ യാ കണ്ട, ലിൽ കാഫിരീ യാ, ശേഷം സുക്കൂൻ വരുന്നു. നമ്മൾ നിർത്തുന്നത് കൊണ്ട് സുക്കൂൻ വരുന്നു. അതാണ് മദ്ദ് ദൈർഘ്യം, ആരിദ് താൽക്കാലികം, ലി സുക്കൂൻ, സുക്കൂൻ ഉള്ളതിനാൽ. അപ്പോൾ സുക്കൂൻ ഉള്ളതിനാൽ നമ്മൾ അവിടെ നിർത്തുന്നു. സുക്കൂൻ നമ്മൾ നിർത്തുന്നത് കാരണത്താൽ നൽകുന്നതാണ്. അതാണ് മദ്ദായതിൽ സുക്കൂൻ. അങ്ങനെയാവുമ്പോൾ 2, 4, 6 ഖിറാഅത്തിനനുസരിച്ച് നീട്ടാവുന്ന ദൈർഘ്യം അത്രയും നമ്മൾ നീട്ടണം. 6 ഹർക്കത്തിൻ്റെ ഖദറിലായിട്ട് നീട്ടാവുന്ന മദ്ദ്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: آل وجبريل وميكال فإن الله عدو للكافرين.
1: സൂറത്തുൽ ബഖറയിലെ 97-98 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളില്ലാതെ കൃത്യമായിട്ട് ഓതുവാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 97-98 വചനം. അത്തഹ്സീനിൽ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുശ്ശുക്കൂർ.
3: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു ഹെർമൈൻ ലൈവ്. മക്കയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി സൂറത്ത് ഫുസ്സിലത്തിലെ 39 മുതൽ 54 വരെയുള്ള ആയത്തിന്റെ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള വാദൽ ജുഹൈനി.
5: അല്ലാഹു അക്ബർ,
6: അല്ലാഹു

ഇപ്പോൾ സമാപിച്ചത് ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിൽ സൂറത്ത് ഫുസ്സിലത്ത് 39 മുതൽ 54 വരെയുള്ള വചനം, മഗ്‌രിബ് നമസ്കാരത്തിൽ സൂറത്ത് ദുഹ, സൂറത്ത് ഷറഹ് പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള വാദ് അൽ ജുഹൈനി, അതുപോലെ ഷെയ്ഖ് സലാഹൽ ബുദൈർ.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുറാൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ അൽ ഉസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി അന്നൂർ ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മലയാളത്തിൽ കക്ഷിഭേദമന്യേ സാർവാംഗീകൃതമായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി.
4: വചനം 13. വാക്കർത്ഥം: ഫഇദാ നുഫിഖ, എന്നാൽ ഊതപ്പെട്ടാൽ, ഫിസ്സൂരി, കാഹളത്തിൽ, കൊമ്പിൽ, നഫ്ഖത്തുൻ വാഹിദ, ഒരൊറ്റ ഊത്ത്.
5: فَإِذَا نُفِخَ فِي الصُّورِ نَفْخَةٌ وَاحِدَةٌ.
4: എന്നാൽ കാഹളത്തിൽ ഒരൊറ്റ ഊത്ത് ഊതപ്പെട്ടാൽ. വചനം 14. വാക്കർത്ഥം: വഹുമിലത്തി, പൊക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും. അൽ അർദു, ഭൂമി. വൽ ജിബാലു, മലകളും പർവ്വതങ്ങളും. ഫദുക്കത, എന്നിട്ട് രണ്ടും പൊടിച്ച് തകർക്കപ്പെട്ടാൽ, നിരത്തപ്പെട്ടാൽ. ദക്കതം വാഹിദ, ഒറ്റ ഇടിച്ചു തകർക്കൽ.
5: വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഫദുക്കത ദക്കതം വാഹിദ,
4: ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും എന്നിട്ട് അവ ഒരു ഇടിച്ചു തകർക്കൽ തകർക്കപ്പെടുകയും ചെയ്താൽ. വചനം 15. വാക്കർത്ഥം: ഫയൗമ ഇദിൻ, അപ്പോൾ ആ ദിവസം. വഖഅതി, സംഭവിക്കുകയുണ്ടായി, സംഭവിക്കുകയായി. അൽ വാഖിഅ, ആ സംഭവം. അപ്പോൾ അന്ന് ആ സംഭവം സംഭവിക്കുകയായി. വചനം 16. വാക്കർത്ഥം: വൻശക്കത്തി, പൊട്ടിപ്പിളരുകയും ചെയ്യും. അസ്സമാഉ, ആകാശം. ഫഹിയ, എന്നിട്ടത്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. വാഹിയ, ദുർബലമായതായിരിക്കും.
5: വൻശഖത്തി സമാഉ ഫഹിയ യൗമ ഇദിൻ വാഹിയ,
4: ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും. എന്നിട്ടത്, അന്ന് കുഴഞ്ഞ് ദുർബലമായതായിരിക്കും. വചനം 17. വാക്കർത്ഥം: വൽമലക്കു, മലക്കുകൾ. അലാ അർജാഇഹ, അതിൻ്റെ നാനാഭാഗങ്ങളിലുണ്ടായിരിക്കും. വയഹ്മിലു, വഹിക്കുന്നതാണ്. അർഷ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അർഷ്. ഫൗക്കഹും, അവരുടെ മീതെ. യൗമ ഇദിൻ, ആ ദിവസം. സമാനിയ, എട്ടു കൂട്ടർ, എട്ടാൾ.

0: മലക്കുകൾ അതിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ടായിരിക്കും. നിന്റെ റബ്ബിൻ്റെ അർഷ് അഥവാ സിംഹാസനം അന്ന് അവരുടെ മീതയായി 8 കൂട്ടർ വഹിക്കുന്നതുമാണ്. വചനം 18. വാക്കർത്ഥം: യൗമ ഇദിൻ, ആ ദിവസം, തുഅറദൂന, നിങ്ങൾ കാണിക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. ലാ തഖ്ഫ, മറഞ്ഞു പോവുകയില്ല, രഹസ്യമാവുകയില്ല, ഒളിഞ്ഞു പോവുകയില്ല. മിങ്കും, നിങ്ങളിൽ നിന്ന്, ഖാഫിയ, ഒരു മറഞ്ഞതും ഒരു ഗോപ്യമായതും.
1: يومئذ تعرضون لا تخفى منكم خافية.
0: അന്നത്തെ ദിവസം നിങ്ങൾ കാണിക്കപ്പെടുന്നതാണ് അഥവാ ഹാജരാക്കപ്പെടുന്നതാണ്. രഹസ്യമായി മറഞ്ഞുകിടക്കുന്ന ഒരു കാര്യവും അന്ന് നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. വചനം 13 മുതൽ 18 വരെയുള്ളതിൻ്റെ വിശദീകരണം: ആദ്യത്തെ വചനങ്ങളിൽ ഒന്നാമത്തെ കാഹളമൂത്തിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും പിന്നീട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സൃഷ്ടികളെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തെക്കുറിച്ചുമാണ് പറയുന്നത്. സൂറത്തുൽ ഫജറിൽ: ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക വജാ റബ്ബുക വൽമലക്കു സ്വഫൻ സ്വഫ, ഭൂമി ഇടിപൊടിയായി ഇടിച്ചു തകർക്കപ്പെടുകയും
2: നിന്റെ റബ്ബും
0: അണിയണിയായി മലക്കുകളും വരികയും ചെയ്താൽ എന്ന് പ്രസ്താവിച്ചതും ഇതേ അവസരത്തെക്കുറിച്ച് തന്നെയാകുന്നു. താഴെ സൂറത്തുകളിൽ ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെപ്പറ്റി കൂടുതൽ പ്രസ്താവിച്ചു കാണാം. അന്ന് അർഷാകുന്ന സിംഹാസനം വഹിക്കുന്നത് 8 കൂട്ടരായിരിക്കും എന്നു പറഞ്ഞതിൻ്റെ വിശദീകരണവും അതിൽ അടങ്ങിയ രഹസ്യവും നമുക്കറിയുന്നതല്ല. അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞു തന്നതിൽ കവിഞ്ഞ് നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അനുമാനിക്കുവാൻ നിവൃത്തിയില്ല. ഏതായാലും ആ സന്ദർഭത്തിൻ്റെ ഗൗരവാവസ്ഥയാണ് അത് ചൂണ്ടിക്കാട്ടുന്നത്. 8 കൂട്ടർ അഥവാ സമാനിയ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം 8 മലക്കുകൾ എന്നാണെന്നും അതല്ല 8 സംഘം മലക്കുകൾ എന്നാണെന്നും വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അല്ലാഹു. അതുകൊണ്ട് നമ്മുടെ ഐഹിക കോടതികളെപ്പറ്റി നാം വിഭാവനം ചെയ്യുന്നതുപോലെയുള്ള യാതൊരു വിഭാവനയും ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മഹാകോടതിയെപ്പറ്റി നാം വിഭാവനം ചെയ്തുകൂടാത്തതാകുന്നു. അപ്പോൾ അവൻ്റെ അർഷിനെ സംബന്ധിച്ചും അത് മലക്കുകൾ വഹിക്കുന്നതിനെ സംബന്ധിച്ചുമെല്ലാം അത് ഇന്നിന്ന പ്രകാരത്തിലായിരിക്കുമെന്ന് നിർണയിച്ചു രൂപപ്പെടുത്തുവാൻ നമുക്ക് പാടില്ല, നമുക്കതിനുള്ള കഴിവുമില്ല.
3: വചനം 19. വാക്കർത്ഥം: ഫഅമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ, ഊത്തിയ കിതാബഹു, അവൻ അവൻ്റെ ഗ്രന്ഥം കൊടുക്കപ്പെട്ട, ബിയമീനിഹി, അവൻ്റെ വലങ്കയ്യിൽ, ഫയഖൂലു, അവൻ പറയും, ഹാ ഉമു, ഇതാ എടുക്കുവീൻ, ഇഖ്റഉ, വായിക്കുവീൻ, കിതാബിയ, എൻ്റെ ഗ്രന്ഥം.

0: എന്നാൽ അപ്പോൾ ഏതൊരുവന് അവന്റെ ഗ്രന്ഥം അഥവാ കർമ്മരേഖ തന്റെ വലങ്കയിൽ കൊടുക്കപ്പെട്ടുവോ അവൻ പറയും, ഇതാ എടുത്തുകൊള്ളുവീൻ, എന്റെ ഗ്രന്ഥം വായിക്കുവീൻ. വചനം 20. വാക്കർത്ഥം: ഇന്നീ ലനന്തു, നിശ്ചയമായും ഞാൻ ധരിച്ചു, വിചാരിച്ചിരിക്കുന്നു. അന്നീ മുലാഖിൻ, ഞാൻ കണ്ടുമുട്ടുന്നവനാണെന്ന്, ഞാൻ നേരിടുന്നവനാണെന്ന്. ഹിസാബിയ, എന്റെ വിചാരണയെ.
1: ഇന്നീ ളനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ,
0: നിശ്ചയമായും എന്റെ വിചാരണയെ ഞാൻ കണ്ടുമുട്ടുന്നവനാണെന്ന് ഞാൻ മുമ്പേ ധരിച്ചിരിക്കുന്നു. വചനം 21. വാക്കർത്ഥം: ഫഹുവ, അങ്ങനെ അവൻ. ഫീ ഈഷത്തിൻ, ജീവിതത്തിൽ ആയിരിക്കും. റാദിയ, തൃപ്തികരമായ.
1: ഫഹുവ ഫീ ഈഷത്തിൻ റാദിയ,
0: അങ്ങനെ അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. വചനം 22. വാക്കർത്ഥം: ഫീ ജന്നത്തിൻ, അതായത് സ്വർഗത്തിൽ. ആലിയ, ഉന്നതമായ, മേലായ.
1: ഫീ ജന്നത്തിൻ ആലിയ,
0: അതായത് ഉന്നതമായ സ്വർഗത്തിൽ. വചനം 23. വാക്കർത്ഥം: ഖുതൂഫുഹ, അതിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ, പഴക്കുലകൾ. ദാനിയ, അടുത്തവയായിരിക്കും, താണുവരുന്നവയായിരിക്കും.
1: ഖുതൂഫുഹ ദാനിയ,
0: അതിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ താണ് അടുത്തുവരുന്നവയാകുന്നു. വചനം 24. വാക്കർത്ഥം: കുലു, തിന്നുകൊള്ളുവീൻ. വഷ്റബു, കുടിക്കുകയും ചെയ്യുവീൻ. ഹനീ എൻ, ആനന്ദകരമായി, മംഗളമായി. ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുൻ ചെയ്തത് നിമിത്തം. ഫിൽ അയ്യാമി, ദിവസങ്ങളിൽ, കാലങ്ങളിൽ. അൽഹാലിയ, കഴിഞ്ഞുപോയതായ.

0: നിങ്ങൾ മംഗളമായി ആനന്ദപൂർവം തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുവീൻ. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻ ചെയ്തു വച്ചതിൻ്റെ ഫലമായിട്ട് എന്ന് അവരോട് പറയപ്പെടും. വചനം 19 മുതൽ 24 വരെയുള്ളതിൻ്റെ വിശദീകരണം. സജ്ജനങ്ങളായ ഭാഗ്യവാന്മാർക്ക് അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ അവരുടെ വലങ്കൈകളിൽ കൊടുക്കപ്പെടുന്നു. അത് ലഭിക്കുമ്പോൾ അവർക്ക് അഭിമാനവും സന്തോഷവുമായിരിക്കും. മറ്റുള്ളവർ അത് എടുത്തു വായിച്ചു നോക്കുവാൻ അവർക്ക് ആവേശം തോന്നും. അള്ളാഹുവിൻ്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന് തങ്ങൾ ഇഹത്തിൽ വച്ചു തന്നെ ധരിച്ചു വച്ചിരുന്നു, അഥവാ അതനുസരിച്ച് ബോധപൂർവം പ്രവർത്തിച്ചു പോന്നു. അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ അവർ കൃതാർത്ഥരായിത്തീരുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പ്രീതിയെ ഉന്നം വച്ച് ജീവിച്ചു വന്ന അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമോ? അവരുടെ ഇഷ്ടാനുസരണം സർവസ്വതന്ത്രമായി ശാശ്വത വിഹാരം കൊള്ളാവുന്ന ഉന്നത സ്വർഗവും. ഇങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സ്വർഗത്തിലെ ഫലങ്ങൾ താണ് അടുത്തു വരുന്നതാണ് ഖുതൂഫുഹ ധാനിയ എന്നു പറഞ്ഞതിൻ്റെ സാരം. പറിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ അവരുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് അടുത്തു വരുന്നതാണ്. അഥവാ പറിച്ചെടുക്കാൻ യാതൊരുവിധ ശ്രമവും അവർ നടത്തേണ്ടതില്ല എന്നത്രേ.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി എന്ന പ്രോഗ്രാം. ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ. Tune to reality.
3: വിശുദ്ധ ഖുർആനിൽ നിന്നും ഏതാനും ആയത്തുകൾ ഹൃദ്യസ്ഥമാക്കുക. ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നൂഹിലെ ആദ്യ 4 വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ ഒരു സമയത്ത് നമ്മൾ പഠിക്കുകയുണ്ടായി. അള്ളാഹൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 5-6 ആയത്തുകൾ, ചെറിയ ആയത്തുകളാണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. എല്ലാവരും അത്തരമൊരു തയ്യാറെടുപ്പോടുകൂടി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും 1 ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കുക. എൻ്റെ കൂടെ എല്ലാവരും നന്നായി നല്ല ഉച്ചത്തിൽ തന്നെ ഒന്ന് പാരായണം ചെയ്ത് നോക്കുക.

കഴിഞ്ഞ ആയത്തുകളുമായി ബന്ധിപ്പിച്ച് എല്ലാവരും ഓതി പഠിക്കണം. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഭാഗം ഒരുപാട് തവണ ആവർത്തിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ആദ്യം മുതൽ കുറേ സമയം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും പഠിച്ച ഭാഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചോദണം. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിൽ നിലനിർത്താൻ കഴിയുള്ളൂ. അള്ളാഹു അതിനെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഓതിയ പഠിച്ച രണ്ടായത്തുകൾ ഒന്നുകൂടി പാരായണം ചെയ്ത് അവസാനിപ്പിക്കുകയാണ്.

0: ഇൻഷാല്ലാ നാളെ ഏഴാമത്തെ ആയത്ത് മുതൽ കേൾക്കണം പഠിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി എല്ലാവരും ഈ സമയത്ത് പ്രതീക്ഷിച്ചിരിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അതിന് കഴിവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു നൂഹിലെ 5-6 ആയത്തുകളാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ വിശദീകരിച്ചു നൽകിയത്. ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ഇനി മനപ്പാഠം, പേജ് 522, സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം സമാപിക്കുന്നു. പേജ് 522 മനപ്പാഠത്തിൽ സാദൽ ഗാമിദിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോലിനി അത്തഹ്സീൻ, സൂറ അൽ ബഖറ 95-96 വചനം. അത്തഹ്സീനിൽ പാഠം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 95-96 ആയത്തുകൾ.

പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടാത്ത ജീവിത നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാറുള്ള അബദ്ധങ്ങളും. വലയ്യമൗഹു വലയ്യ സാക്കിന നൂന് ശേഷം യ നൂനിനെ യ എന്ന അക്ഷരത്തിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലയ്യമൗഹു ഇവിടെ നൂന് ശബ്ദുണ്ട്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യത്തമന്നൗഹു എന്നുള്ള ആ ഒരു പദം യത്തമന്നൗനഹു എന്ന് ഓതിപ്പോകരുത്. ഒരു പക്ഷേ യത്തമന്നൗനഹു നമുക്ക് പരിചയം ഉണ്ടാവാം, അതുകൊണ്ട് യത്തമന്നൗനഹു അല്ല യത്തമന്നൗഹു. യത്തമന്നൗഹു അബദം ബിമ തൻവീന് ശേഷം തൻവീനിനെ മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സാക്കിനായ നൂനോ തൻവീനോ ശേഷം ബാ വന്നാൽ അതിനെ മീമാക്കി മാറ്റും. അതാണ് ഇഖ്ലാബ്. അബദം ബിമ ബിമ ഖദ്ദമത് ഐദീഹിം, ഖദ്ദമത് എന്നല്ല ഖദ്ദമത് ഐദീഹിം. തായിനെ ഖൽഖല ചെയ്യരുത്, അത് ശരിക്കും കേൾക്കുന്ന രൂപത്തിലാവരുത്. ഖദ്ദമത് എന്നല്ല ഖദ്ദമത് ഐദീഹിം, അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഖദ്ദമത് ഐദീഹിം ഇവിടെ കേൾക്കുന്ന രൂപം എന്ന് പറയുന്നത് ഖൽഖല ചെയ്തുകൊണ്ടുള്ള ആ രൂപമാണ്. ഖദ്ദമത് എന്നല്ല ഖദ്ദമത് ഐദീഹിം, ഇങ്ങനെയാണ് കേൾക്കേണ്ടത്. വല്ലാഹു അലീമും ബിസ്സാലിമീൻ, വല്ലാഹു അലീമുൻ തൻവീന് ശേഷം ബാ, തൻവീന് ശേഷം ബാ വന്നാൽ തൻവീനിനെ മീമാക്കി മാറ്റണം. അതാണ് ഇഖ്ലാബ്. മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ അലീമും ബിസ്സാലിമീൻ. ബിസ്സാദിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസ്സാലിമീൻ എന്നാൽ

അണ്ണാണ്ടയുടെ മധ്യഭാഗം സ്വാദ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം അഹ്റസ സ അഹ്റസ അന്നാസി അന്നാസി നൂന്ന് ശദ്ദ് ഗുന്ന ചെയ്യണം. അലാ ഹയാഹ് അലാ ഹയാഹ് നിർത്തുമ്പോൾ ഹയാഹ് ഇങ്ങനെ. وَمِنَ الَّذِينَ أَشْرَكُوا وَمِنَ الَّذِينَ أَشْرَكُوا أَشْرَكُوا وقف ചെയ്യണമെങ്കിൽ ചെയ്യാം. يَوَدُّ أَحَدُهُمْ يَوَدُّ أَحَدُهُمْ أَحَدُهُمْ لَوْ يُعَمَّرُ لَوْ يُعَمَّرُ عَلَى عَيْنٍ عَيْن തൊണ്ടയുടെ മധ്യഭാഗം. لَوْ يُعَمَّرُ മീമിന് ഷദ്ദ് ഉണ്ട് മണിക്കണം. لَوْ يُعَمَّرُ أَلْفَ سَنَةٍ അൽഫ സന വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അൽഫ സന എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. വമാ ഹുവ ബിമുസഹ്സിഹി വമാ ഹുവ ബിമുസഹ്സിഹി വളരെയധികം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. അധികം ആളുകൾക്കും, പ്രത്യേകിച്ചും മഖ്റജുകൾ അറിയാത്ത, അതുപോലെ തജ്വീദ് നിയമങ്ങൾ അറിയാത്ത, ഈവൻ അറിയുന്ന ആളുകളിൽ പോലും ഇത്തരം പ്രയോഗങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അബദ്ധം വരും. ഹാഉം ഹാഉം മഹ്റജ് അടുത്താണ്, ഹാ തൊണ്ടയുടെ മധ്യഭാഗം, ഹാ തൊണ്ടയുടെ താഴെ ഭാഗം, ഇത് ഒരുമിച്ച് വന്നും ചെയ്തു. ബി മുസഹ് ബി മുസഹ്സിഹി ബി മുസഹ്സിഹി വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രത്യേകം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യേണ്ട ഒരു പദമാണ് ഇത്. ബിമുസഹ്സിഹി ബിമുസഹ്സിഹി എന്നല്ല ബിമുസഹ്സിഹി. മിനൽ അദാബി അൻ യുഅമ്മർ അൻ യുഅമ്മർ സാകിന നൂന് ശേഷം യാ ഇത് ഗംബിഗുന്ന അൻ യുഅമ്മർ ഐന് ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം, അതുപോലെ മീമിന് ശബ്ദമുണ്ട് മണിക്കണം. അൻ യുഅമ്മർ അൻ യുഅമ്മർ വല്ലാഹു ബസീറും ബിമ വല്ലാഹു ബസീറുൻ ബസീ സാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്. സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഉയർന്നു നിൽക്കലും ചേർന്ന് നിൽക്കലും രണ്ടും രണ്ട് തരത്തിലാണ്. താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചേർന്ന് നിൽക്കണം. സാദ് ഉയർന്നു നിൽക്കണം, അതാണ് സ്വാദ്. ഉച്ചരിക്കുന്ന സമയത്ത് രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ കോർത്ത് വരുന്ന രൂപത്തിലല്ല, സാധാരണ നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് അത് ഹെവി ആക്കേണ്ടത്. വല്ലാഹു ബസീറുൻ ബസീറുൻ ബിമ തൻവീന് ശേഷം ബ വന്നാൽ തൻവീനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് എന്ന് പറയും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബസീറുൻ ബിമ ബസീറുൻ ബിമ യഅമലൂൻ യഅമലൂൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. യഅമലൂൻ ഇങ്ങനെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 95-96 ആയത്തുകളാണ് നാം കേട്ട് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പ്രത്യേകിച്ചും മഖ്റജുകളുടെ ആ ഒരു അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതോടൊപ്പം അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹസീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ പഠനത്തിൽ സൂറത്തുൽ ബഖറ 95-96 വചനം പഠിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു.

0: ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പീസ് റേഡിയോ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരത ഉണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ ശ്രവിച്ചത് സൂറത്ത് ഫുർഖാൻ 63 മുതൽ 77 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون.

0: وهو خير الحاكمين.
1: ما شاء الله بارك الله فيكم. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ദർ.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീറു അമാനി. ബഹുമാനനായ മുഫസിർ അമാനി മൗലവി നിർവഹിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം കേട്ടുപഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടിയാണ് തഫ്സീറു അമാനി. ഇന്നത്തെ തഫ്സീറു അമാനിയിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹാക്കയുടെ 25 മുതൽ 37 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കുന്നത്.
5: വചനം 25. വാക്കർത്ഥം: വ അമ്മാമൻ ഊത്തിയ, എന്നാൽ കൊടുക്കപ്പെട്ടവനോ, കിതാബഹു, തൻ്റെ ഗ്രന്ഥം, ബിഷിമാലിഹി, തൻ്റെ ഇടങ്കയ്യിൽ, പയകോലു, അവൻ പറയും, യാ ലൈതനീ, ഹാ ഞാനായിരുന്നെങ്കിൽ നന്നായേനെ, ലം ഊത്ത, എനിക്ക് നൽകപ്പെടാതെ ഇരുന്നെങ്കിൽ, കിതാബിയ, എൻ്റെ ഗ്രന്ഥം.

0: എന്നാൽ യാതൊരുവന്റെ ഇടംകൈയിൽ അവന്റെ ഗ്രന്ഥം കൊടുക്കപ്പെട്ടുവോ, അവനാകട്ടെ, അവൻ പറയും, ഹാ, എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ നന്നായേനെ. വചനം 26. വാക്കർത്ഥം: വലം അദരി, ഞാൻ അറിയാതെയും ഇരുന്നെങ്കിൽ, മാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന്.
1: വലം അദരി മാ ഹിസാബിയ,
0: എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതെയും ഇരുന്നെങ്കിൽ നന്നായേനെ. വചനം 27. വാക്കർത്ഥം: യാ ലൈതഹ, ഹാ അതായെങ്കിൽ നന്നായേനെ. കാനത്തി, അതായിരുന്നുവെങ്കിൽ. അൽ ഖാളിയ, തീരുമാനം വരുത്തുന്നത്, കലാശിപ്പിക്കുന്നത്.
1: യാ ലൈതഹ കാനത്തിൽ ഖാളിയ,
0: ഹാ അത് അക്കാര്യം അഥവാ മരണം തീരുമാനം വരുത്തുന്നതായിരുന്നെങ്കിൽ നന്നായേനെ.
2: അഥവാ അതോടെ
0: എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വചനം 28. വാക്കർത്ഥം: മാ അഗ്ന, ഐശ്വര്യമാക്കിയില്ല, ഉപകരിച്ചില്ല. അന്നി, എനിക്ക്, എന്നെ സംബന്ധിച്ച്. മാലിയ, എന്റെ ധനം, എനിക്കുള്ളത്. എന്റെ ധനം എനിക്ക് ഉപകരിച്ചില്ല. വചനം 29. വാക്കർത്ഥം: ഹലക അന്നി, എനിക്ക് നശിച്ചു, നഷ്ടപ്പെട്ടു. സുൽത്താനിയ, എന്റെ ശക്തി, സ്വാധീനം, അധികാരം, പ്രമാണം, ന്യായം.
1: ഹലക അന്നി സുൽത്താനിയ,
0: എന്റെ സ്വാധീനശക്തി എന്നിൽ നിന്ന് നശിച്ചുപോയി അഥവാ നഷ്ടപ്പെട്ടുപോയി. വചനം 25 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം: കുറ്റവാളികളുടെ കർമ്മരേഖയാകുന്ന ഗ്രന്ഥം അവരുടെ ഇടംകൈയിലായിരിക്കും കൊടുക്കപ്പെടുക. അപ്പോൾ അവർ അങ്ങേയറ്റം ഖേദത്തിലും നിരാശയിലുമായിത്തീരുന്നു. അയ്യോ, ഈ ഗ്രന്ഥം കിട്ടിയിരുന്നില്ലെങ്കിൽ, അയ്യോ, വിചാരണ അനുഭവിക്കേണ്ടി വന്നിരുന്നില്ലെങ്കിൽ, ആ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അയ്യോ, എന്റെ സ്വത്തും സമ്പത്തും ഒന്നും എനിക്ക് ഉപകരിച്ചില്ലല്ലോ. അയ്യോ, എനിക്കിവിടെ ഒരു കഴിവും സ്വാധീനവും ഇല്ലാതായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ വിലപിച്ചുകൊണ്ടിരിക്കും. മാലിയ എന്ന വാക്കിന് എന്റെ ധനം എന്ന അർത്ഥമാണ് നാം മുകളിൽ സ്വീകരിച്ചത്. എനിക്കുള്ളത് എന്നും അതിന് അർത്ഥം വരാം. അഥവാ എന്റേതായുള്ള യാതൊന്നും എനിക്കുപകരിച്ചില്ലല്ലോ എന്ന് സാരം. അതുപോലെ തന്നെ സുൽത്താനിയ എന്ന വാക്കിന് എന്റെ ന്യായം എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ന്യായങ്ങളും തെളിവുകളും കൊണ്ടുവന്ന് സമർപ്പിക്കുവാനുള്ള അവസരം ഇല്ലാതായല്ലോ എന്നായിരിക്കും അപ്പോൾ ഉദ്ദേശ്യം. രണ്ടായാലും തത്വത്തിൽ ഒന്നുതന്നെ. ഇവരെക്കുറിച്ച് അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുന്നത് ഇപ്രകാരമായിരിക്കും. വചനം 30. വാക്കർത്ഥം: ഖുദൂഹു, അവനെ പിടിക്കുവീൻ. ഫഗുല്ലൂഹു, എന്നിട്ടവനെ ആമത്തിൽ ബന്ധിക്കുവീൻ.
1: ഖുദൂഹു ഫഗുല്ലൂ,
0: അവനെ പിടിക്കുവീൻ, എന്നിട്ട് അവനെ കഴുത്തോടു ചേർത്ത് ആമം വെക്കുവീൻ. വചനം 31. വാക്കർത്ഥം: സുമ്മ, പിന്നെ. അൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ, ആളിക്കത്തുന്ന നരകത്തിൽ. സൊല്ലൂഹു, അവനെ കടത്തുവീൻ, ഇട്ടരിക്കുവീൻ. പിന്നെ അവനെ ജ്വലിക്കുന്ന നരകത്തിൽ കടത്തുവീൻ. വചനം 32 വാക്കർത്ഥം സുമ്മ ഫീ സിൽസിലത്തിൻ, പിന്നെ ഒരു ചങ്ങലയിൽ. ദർഉഹ, അതിൻ്റെ നീള അളവ്. സബ്ഊന ദിറാ, 70 മുഴമാണ്. ഫസ്ലുക്കൂഹു, അവനെ പ്രവേശിപ്പിക്കുവീൻ.

0: പിന്നെ 70 മുഴം അളവുള്ള ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കുവീൻ. വചനം 33. വാക്കർത്ഥം: ഇന്നഹു കാന, നിശ്ചയമായും അവനായിരുന്നു. ലാ യുഅ്മിനു, വിശ്വസിക്കാതെ. ബില്ലാഹി, അല്ലാഹുവിൽ. അൽ അലീം, മഹാനായ.
1: ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം,
0: കാരണം നിശ്ചയമായും അവൻ മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. വചനം 34. വാക്കർത്ഥം: വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല, പ്രേരണ നൽകിയിരുന്നതുമില്ല. അലാ ത്വആമിൻ, ഭക്ഷണം നൽകുവാൻ, ഭക്ഷണത്തിന്. അൽ മിസ്കീൻ, സാധുവിന്, പാവപ്പെട്ടവൻ്റെ.
1: വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ,
0: സാധുവിന് ഭക്ഷണം നൽകുന്നതിന് അവൻ പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല. വചനം 35. വാക്കർത്ഥം: പലൈസലഹു, ആകയാൽ അവനില്ല. അല്യവും, ഇന്ന്. ഹാഹുന, ഇവിടെ. ഹമീം, ഒരു ഉറ്റ ബന്ധുവും ചങ്ങാതിയും.
1: فليس له اليوم هاهنا حميم,
0: ആകയാൽ ഒരു ഉറ്റ ബന്ധുവും ഇന്ന് അവന് ഇവിടെയില്ല. വചനം 36. വാക്കർത്ഥം: വലാ ത്വആമുൻ, ഭക്ഷണവുമില്ല.

0: ഗിസ്ലീനിൽ നിന്നല്ലാതെ അവന് ഭക്ഷണവും ഇല്ല. വചനം 37. വാക്കർത്ഥം: ലാ യഅ്കുലുഹു, അതിനെ തിന്നുകയില്ല, ഭക്ഷിക്കുകയില്ല. ഇല്ലൽ ഖാത്തിഊൻ, പിഴച്ചവർ അല്ലാതെ, തെറ്റു ചെയ്തവർ അല്ലാതെ.
1: ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഊൻ,
2: പിഴച്ചവർ അഥവാ തെറ്റു ചെയ്തവർ അല്ലാതെ അത് ഭക്ഷിക്കുകയില്ല.
0: വചനം 30 മുതൽ 37 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഇത്രയും കഠിന കഠോരമായ ശിക്ഷ അവർക്ക് നൽകപ്പെടുവാൻ രണ്ട് കാരണം അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു. അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നില്ല, സാധുക്കൾക്ക് ഭക്ഷണം നൽകുവാൻ പ്രേരണ നൽകിയിരുന്നതുമില്ല. ഇതാണ് അവ. എല്ലാവിധ നന്മയുടെയും എല്ലാത്തരം സൽക്കർമ്മങ്ങളുടെയും അടിത്തറ അള്ളാഹുവിലുള്ള വിശ്വാസമാണല്ലോ. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ വല്ല നല്ല കാര്യവും ചെയ്തിരുന്നാൽ പോലും അത് പരലോകത്തു വച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് അർഹമാകുന്നതുമല്ല. 25:23 വചനത്തിൽ അള്ളാഹു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സഹജീവികളോടുള്ള കടമകളിൽ വച്ച് ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒന്നാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകൽ. അതിന് തയ്യാറില്ലാത്തവനിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് ഉപകാരമാണ് ലഭിക്കുവാനുള്ളത്? ചുരുക്കത്തിൽ, ഈ രണ്ട് കാര്യങ്ങളുടെയും അഭാവത്തിൻ്റെ അർത്ഥം അവൻ സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടപ്പാടുകൾ പാലിക്കാത്തവനാണ് എന്നാണല്ലോ. സാധുക്കൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല എന്നോ മറ്റോ പറയാതെ അതിന് പ്രേരണ നൽകിയിരുന്നില്ല, വലാ യഹൗദു എന്നു പറഞ്ഞിരിക്കുന്നത് വളരെ അർത്ഥവത്താകുന്നു. അവരവർ നൽകിയാലും പോരാ, മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കുവാൻ വേണ്ടുന്ന പ്രേരണയും പരിശ്രമവും കൂടി ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഗിസ്ലീൻ കൊണ്ടുദ്ദേശ്യം എന്താണെന്നുള്ളതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാമെങ്കിലും നരകക്കാരുടെ മാംസങ്ങളിൽ നിന്ന് പൊട്ടി ഒഴുകുന്നതും ദുർഗന്ധം വമിക്കുന്നതുമായ
2: ദുർനീരാണതെന്നത്രേ
0: അധിക വ്യാഖ്യാതാക്കളും പ്രസ്താവിക്കുന്നത്. വ്രണങ്ങൾ മുതലായവ കഴുകിയ വെള്ളം എന്നാണ് ആ വാക്കിന് ഭാഷാർത്ഥം. ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതും അദ്ദേഹം ശരിവച്ചതുമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളിച്ചെയ്തതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഗിസ്ലീനിൽ നിന്ന് ഒരു കൊട്ടക്കോരി വെള്ളം ഇഹലോകത്തിൽ ഒഴുക്കപ്പെടുന്ന പക്ഷം ഇഹത്തിലുള്ളവർക്കെല്ലാം അത് നാറ്റമുണ്ടാക്കുന്നതാണ്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു അമാനി, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹാക്കയുടെ 25 മുതൽ 37 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഇനി ഹറമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് ഹൂദിലെ 96 മുതൽ 115 വരെയുള്ള വചനം ഷെയ്ഖ് അബ്ദുള്ള ബുഅയ്ജാൻ.

وَمَا ظَلَمْنَاهُمْ ظَلَمُوا أَنفُسَهُمْ.

ربك عطاء غير مجذوذ فلا تك في مرية مما يعبد هؤلاء.

0: ഹാറമൈൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം, സൂറ അൽ ബഖറ 34-39 വചനം. ഖലീഫ സുനൈജി.
4: أعوذ بالله من الشيطان الرجيم.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ ബഖറ ആയത്ത് 34-39. ഖിറാഅത്ത് ഖലീഫ അസ്വനീജി ആയിരുന്നു.
1: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
2: ذلك الكتاب لا ريب فيه هدى للمتقين.
1: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹൃദയവസന്തം, സൂറത്തു സാഫാത്തിലെ 74-75 വചനങ്ങൾ, ഭാഗം 1, ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ وَلَقَدْ نَادَانَا نُوحٌ فَلَنِعْمَ الْمُجِيبُونَ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 74-75 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 73-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന് ചിന്തിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത്. തുടർന്ന് പറയുന്നു, ഇല്ലാ ഇബാദല്ലാഹി, അള്ളാഹുവിൻ്റെ അടിയാന്മാർ ഒഴികെ, അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ടവരായ, ശുദ്ധരായ, അല്ലദീനസ്തജാബു ലി റബ്ബിഹിം. മുഫസ്സിരീങ്ങൾ പറയുന്നു, മുഖ്ലസ്വീങ്ങളായ ദാസന്മാർ എന്നു പറഞ്ഞാൽ റബ്ബിന് ഉത്തരം നൽകിയവരാകുന്നു അവർ. വത്തബഉ റുസുലഹു, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ പിൻപറ്റി ജീവിച്ചവരാകുന്നു അവർ. ഫഖദ് നജ്ജാഹുമുല്ലാഹു തആല, തീർച്ചയായും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. മിനൽ അദാബിൽ മുഹീൻ, അപമാനകരമായ ശിക്ഷയിൽ നിന്ന്. വഹാദിഹി സുന്നത്തുഹു സുബ്ഹാന, ദായിമൻ, ഇത് അള്ളാഹുവിൻ്റെ ഒരു ചര്യയാകുന്നു എപ്പോഴും. സൂറത്ത് യൂനസിൽ കാണാം 102-103 വചനങ്ങളിൽ, ഫഹൽ യതദിറൂന ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൗ മിൻ ഖബ്ലിഹിം ഖുൽ ഫൻതദിറൂ ഇന്നീ മഅകും ഇന്നീ മഅകും മിനൽ മുതദരീൻ തുമ്മ നുനജ്ജീ റുസുലനാ വല്ലദീന ആമനു കദാലിക ഹഖൻ അലൈനാ നൂജിൽ മുഅ്മിനീൻ. ഫഹൽ യതദിറൂന, അവർ കാത്തിരിക്കുന്നുവോ, ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൗ മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള, മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിനുണ്ടായ ശിക്ഷയെ അല്ലാതെ അതേ ഇവർക്ക് കാത്തിരിക്കാനുള്ളൂ. ഖുൽ, നബിയെ പറയുക, ഫതദിറൂ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. ഇന്നീ മഅകും മിനൽ മുതദരീൻ, ഞാനും നിങ്ങളുടെ കൂടെ പ്രതീക്ഷിച്ചിരിക്കുന്നവരിൽപ്പെട്ടവനാകുന്നു. തുമ്മ നുനജ്ജി റുസുലന, പിന്നെ നമ്മുടെ ദൂതന്മാരെ നാം രക്ഷപ്പെടുത്തി. വല്ലദീന ആമനു, വിശ്വാസികളെയും. കദാലിക്, അപ്രകാരം. ഹഖൻ അലൈന നൂജിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ രക്ഷിക്കൽ, രക്ഷപ്പെടുത്തൽ നമ്മുടെ മേൽ ബാധ്യതയാകുന്നു. അതാണ് അല്ലാഹു ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, നിഷ്കളങ്കമാക്കപ്പെട്ട നമ്മുടെ ദാസന്മാർ ഒഴികെ അവർ ശിക്ഷക്ക് അർഹരല്ല, അവർ ശിക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അല്ലാഹു ആ വചനത്തിൽ വ്യക്തമാക്കുന്നത്. സൂറത്തു റൂമിൽ കാണാം വലഖദ് അർസൽനാ മിൻ ഖബ്ലിക റുസുല, താങ്കൾക്ക് മുമ്പ് നാം ദൂതന്മാരെ അയച്ചു. ഇലാ ഖൗമിഹിം, അവരുടെ ജനങ്ങളിലേക്ക്. ഫജാഊഹും ബിൽ ബയ്യിനാത്ത്, ആ ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ആ സമൂഹത്തിലേക്ക് ചെന്നു. ഫതഖംനാ മിനല്ലദീന അജ്റമു, അങ്ങനെ പ്രവാചകന്മാരെ ധിക്കരിച്ചവരെ അവർക്കു നേരെ അവരുടെ കുറ്റകൃത്യങ്ങൾ കാരണമായി നാം ശിക്ഷാ നടപടി സ്വീകരിച്ചു. എന്നാൽ വകാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാകുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ശിക്ഷ അത് പിടികൂടാറുള്ളത്, ആ ശിക്ഷ ഇറങ്ങാറുള്ളത് പ്രവാചകന്മാരെ ധിക്കരിച്ച, പ്രവാചകന്മാർക്ക് നേരെ എല്ലാ തരത്തിലുമുള്ള ധിക്കാരപരമായ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച, അത് അഴിച്ചുവിട്ട, അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയായിരിക്കും. എന്നാൽ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർക്ക് താങ്ങും തണലുമായി വർത്തിച്ച യഥാർത്ഥ വിശ്വാസികളെ അള്ളാഹു രക്ഷപ്പെടുത്തും. അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകുന്നതല്ല എന്നാണ് 74-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ, മുഫസ്സിരീങ്ങൾ അത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഒരു മുഖ്ലിസായ മനുഷ്യൻ തൻ്റെ ആദാത്തുകളെപ്പോലും ഇബാദാത്തുകളാക്കുന്നു, അഥവാ തൻ്റെ ദിനചര്യകളെപ്പോലും ഇബാദത്തുകളുടെ മഹത്വത്തിലേക്ക് ഉയർത്തും നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ കൊണ്ട്. എന്നാൽ ചില ആളുകൾ, ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ പോലും അവരുടെ ഇഖ്ലാസിൻ്റെ അഭാവം കാരണമായി അവരുടെ ഇബാദാത്തുകൾ പോലും ആദാത്തുകളായിട്ട് മാറുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കൃത്യമായി നമസ്കരിക്കാറുണ്ടാകും, ഒളു ചെയ്യാറുണ്ടാകും, അതൊരു ദിവസവും ചെയ്യുന്ന പ്രവർത്തനം എന്ന നിലക്ക് ഒരു ചടങ്ങായി അവശേഷിക്കുകയാണ്. ഇഖ്ലാസിൻ്റെ അഭാവമാണ് അതിൻ്റെ കാരണം. അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് നാം ഓരോരുത്തരും നമ്മുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുഫസ്സിരീങ്ങൾ ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രത്യേകമായി എടുത്തു പറയുന്നു. അതേപോലെ തന്നെ മുഖ്ലസീൻ എന്നതുപോലെ തന്നെ ആ വചനത്തിന് മുഖ്ലിസീൻ എന്നും ഖിറാഅത്തുണ്ട്. മുഖ്ലസീൻ എന്നാകുമ്പോൾ അള്ളാഹു നിഷ്കളങ്കത നൽകിയവർ എന്നാണ് അർത്ഥം വരിക. മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുന്നവർ, ഇഖ്ലാസോടുകൂടി കർമ്മം ചെയ്യുന്നവർ എന്നാണ് അർത്ഥം വരിക. രണ്ടായിരുന്നാലും ഏറ്റവും നല്ലൊരു വിശേഷണമായി ആ വിശേഷണത്തെ അള്ളാഹു എടുത്തു പറയുകയാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അള്ളാഹു അവനെ ആരാധിക്കുവാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മോട് കൽപ്പിക്കുന്നത് ഇഖ്ലാസോടുകൂടി ആരാധിക്കുവാൻ വേണ്ടിയാണ്. സൂറത്തുൽ ബയ്യിനയിൽ കാണാം, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്. നാം നിർവഹിക്കുന്ന ഏത് ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും ഇബാദത്തുകൾ അർപ്പിച്ചുകൂടാ. സൂറത്തു ഗാഫിറിലെ 14-ാമത്തെ വചനത്തിൽ കാണാം, പദുഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, പദുഉല്ലാഹ, എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്, വളരെ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സൂറത്തു സുമറിലെ 2-ാമത്തെ വചനത്തിൽ കാണാം, ഫഅബ്ദില്ലാഹ മുഖ്ലിസൽ ലഹുദ്ദീൻ, ഫഅബ്ദില്ലാഹ, എന്നാൽ നീ അള്ളാഹുവിനെ ആരാധിക്കുക. മുഖ്ലിസൻ, ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കമായിക്കൊണ്ട്. ലഹുദ്ദീൻ, അവന് ദീനിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് നീ അവനെ ആരാധിക്കുക. സഹോദരന്മാരെ, നാം നിർവഹിക്കുന്ന ഇബാദാത്തുകൾ, ഏത് സൽപ്രവർത്തനങ്ങളും ഇഖ്ലാസിൻ്റെ അഭാവം കൊണ്ട് അത് ഫലശൂന്യമായി മാറും. നാം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ എത്ര ത്യാഗപൂർണമാണെങ്കിൽ പോലും, എത്ര പണം ചെലവഴിച്ചിട്ടാണെങ്കിൽ പോലും, ഇഖ്ലാസിന്റെ അഭാവം കൊണ്ട് ആ കർമ്മങ്ങൾ തിരസ്കരിക്കപ്പെടുമെന്നത് ഗൗരവമായി കാണേണ്ട കാര്യമാകുന്നു. അള്ളാഹുവിന്റെ വചനം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെടുന്നവരാകുന്നു. അതാണ് മുഖ്ലിസ്വീങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ മുഖ്ലസ്വീങ്ങളായ ആളുകൾ എന്ന് അള്ളാഹ് പ്രത്യേകമായി പറഞ്ഞത്. ഇല്ല ഇബാദല്ലാഹിൽ മുഖ്ലസ്വീൻ, ഇഖ്ലാസ് നൽകപ്പെട്ട അള്ളാഹുവിന്റെ ദാസന്മാർ ഒഴികെ. അവിടെ ശ്രദ്ധേയമായൊരു പരാമർശം, അള്ളാഹുവിന്റെ ദാസന്മാർ എന്നത് അത് മഹത്വത്തിനു വേണ്ടി ഇലാഫത്ത് ചെയ്തു പറഞ്ഞതാകുന്നു. അറബി ഭാഷയിൽ അത്തരം പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഭവനം എന്നൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് തഷ്രീഫിനു വേണ്ടി ഇലാഫത്ത് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് എന്ന് മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി പറയുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും ആ വിശേഷണത്തിന് അർഹരാകാൻ പ്രത്യേകമായി പ്രയത്നിക്കുകയും അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. 75-ാമത്തെ വചനം, വലഖദ് നാദാനാ നൂഹു ഫലനിഅമൽ മുജീബൂൻ. വലഖദ് നാദാനാ, തീർച്ചയായും നമ്മെ വിളിക്കുകയുണ്ടായി. നൂഹുൻ, നൂഹ്. ഫലനിഅമ, അപ്പോൾ വളരെ നന്നായി. അൽ മുജീബൂൻ, ഉത്തരം നൽകിയവർ, അഥവാ വളരെ നല്ല നിലയിൽ ഉത്തരം നൽകി. അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ശേഷം ആദ്യമായി നിയോഗിക്കപ്പെട്ട റസൂലാകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നു. അതേപോലെ തന്നെ പൂർവ സമൂഹങ്ങളെക്കുറിച്ച്, വിശ്വാസികളായ ആളുകളുടെ നല്ല പര്യവസാനത്തെക്കുറിച്ചും അവിശ്വാസികളുടെ വളരെ മോശമായ പര്യവസാനത്തെക്കുറിച്ചുമൊക്കെ പരാമർശിച്ചതിന് ശേഷം അള്ളാഹു ഇനി ചില പ്രവാചകന്മാരെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് വിധേയരായ, അള്ളാഹു നല്ല പര്യവസാനം പ്രദാനം ചെയ്ത പ്രവാചകന്മാർ, അതിൽപ്പെട്ടൊരു പ്രവാചകനാകുന്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. വലഖദ് നാദാന ഐ ദഅന വസ്തഗാസ ബിന, നമ്മോട് പ്രാർത്ഥിച്ച, നമ്മോട് സഹായം തേടിയ ആ പ്രവാചകൻ. വദാലിക അന്നഹു അലൈഹിസ്സലാം ലബിസ ഫീ ഖൗമിഹി അൽഫ സനത്തിൻ ഇല്ലാ ഖംസീന ആമാ, 950 വർഷം ഒരു സമൂഹത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ചൊരു പ്രവാചകൻ. എന്നിട്ട് ആ പ്രവാചകൻ ചെയ്ത കാര്യമെന്തായിരുന്നു? യദുഊഹും ഇല തൗഹീദ് വനബ്ദി മാഹും ഫീഹി മിനശ്ശിർക്ക്, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ഷിർക്കിൽ നിന്ന് ജനതയെ തിരസ്കരിക്കുകയും ആ ഷിർക്കിനെതിരെ അവരെ ബോധവൽക്കരിക്കുകയുമായിരുന്നു ആ പ്രവാചകൻ ചെയ്തിരുന്നത്. വ ഇബാദത്തി ഗൈരില്ലാ, അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിന്നും ആ സമൂഹത്തെ തടയുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. പക്ഷേ ഫഅസറു വസ്തക്ബറു ഇസ്തിക്ബാറാ, എത്ര തവണ ആവർത്തിച്ച് അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് അവരെ ക്ഷണിച്ചപ്പോഴും ഷിർക്കിനെതിരെ അവരെ ബോധവൽക്കരിച്ചപ്പോഴും അവർ തങ്ങളുടെ ആ ഷിർക്കിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതാണ് അസറു എന്ന് പറഞ്ഞത്. അഹങ്കാരപൂർവം തങ്ങളുടെ ദുർവൃത്തിയിൽ അവർ മുഴുകുകയാണ് ചെയ്തത്. വഅഖദു മുഅ്തമറാത്തിൻ ഖറജു മിൻഹാ ബിതൗസിയാത്, മാത്രമല്ല തമ്മ തമ്മിൽ അവർ വസ്വിയത്തായി പറഞ്ഞു. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്റാ, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ കൈയൊഴിക്കരുത്, നിങ്ങൾ വദ്ദിനെയോ സുവാഇനെയോ യഗൂസിനെയോ യഊഖിനെയോ നസ്റിനെയോ ഉപേക്ഷിക്കരുത് എന്ന് തമ്മ തമ്മിൽ അവർ വസൂയത്ത് ചെയ്യുകയായിരുന്നു. തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ അധ്യാപനങ്ങളെ, ഉപദേശ നിർദ്ദേശങ്ങളെ അവർ ലംഘിക്കുകയും ആ ഉപദേശങ്ങളെ തള്ളിക്കളയുകയുമാണ് അവർ ചെയ്തത്. സൂറത്ത് നൂഹിൽ വിശദമായി ആ കാര്യങ്ങൾ അള്ളാഹു പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘകാലം ആ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ആ സമൂഹം ഇനി ഒരിക്കലും നന്നാവുകയില്ല, അവരിൽ നിന്ന് ഒരാളും തന്നെ തൗഹീദിലേക്ക് കടന്നു വരികയില്ല എന്ന് ബോധ്യപ്പെട്ട ആ പ്രവാചകന്റെ പ്രാർത്ഥന സൂറത്ത് നൂഹിൽ കാണാം. റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. റബ്ബി, എന്റെ റബ്ബേ, ലാ തദർ അലൽ അർദി, ഭൂമിയിൽ നീ വിട്ടേക്കല്ലേ, ഉപേക്ഷിക്കല്ലേ, മിനൽ കാഫിരീന, ഈ സത്യനിഷേധികളിൽ നിന്ന്, ദയ്യാറാ, ഒരാളെയും ഒരു താമസക്കാരനെയും, ഇന്നക തദറുഹും, നീ വല്ലവനെയും വിട്ടേക്കുകയാണെങ്കിൽ, യുദില്ലു ഇബാദക, നിന്റെ ദാസന്മാരെ അവർ വഴിപഴപ്പിക്കും, അഥവാ തൗഹീദുള്ള ആളുകളെപ്പോലും അവർ വഴിപഴപ്പിക്കും. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ, അവർ തോന്നിവാസികളെയും കടുത്ത നിഷേധികളെയും അല്ലാതെ അവർ ജന്മം നൽകുകയില്ല, ജനിപ്പിക്കുകയില്ല. ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബു ഫൻതസിർ, സൂറത്തുൽ ഖമറിലെ 40-ാമത്തെ വചനത്തിൽ കാണാം. ഫദഅ റബ്ബഹു, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് ദുആ ചെയ്തു, അന്നി മഗ്ലൂബുൻ, ഞാൻ പരാജിതനായിരിക്കുന്നു, അഥവാ ഞാൻ എത്ര തവണ എത്ര ആത്മാർത്ഥമായി എന്റെ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടും അവരെന്നെ പരിഹസിക്കുക എന്നതല്ലാതെ, എന്നെ കളിയാക്കുക എന്നതല്ലാതെ എന്റെ ഉപദേശങ്ങൾക്ക് അവർ ചെവി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഫതസ്വിർ, അള്ളാഹുവേ, അവർക്കെതിരിൽ എന്നെ നീ സഹായിക്കണമേ. സൂറത്തുൽ മുഅ്മിനൂനിലെ 26-ാമത്തെ വചനത്തിൽ കാണാം. ഖാല റബ്ബി സുർനീ ബിമാ കദ്ദബൂൻ, ഖാൽ, അദ്ദേഹം പറഞ്ഞു, റബ്ബിൻ സുർനീ, റബ്ബേ, എന്നെ നീ സഹായിക്കണമേ, ബിമാ കദ്ദബൂൻ, എന്റെ സമൂഹം എന്നെ നിഷേധിച്ചു തള്ളുന്നു എന്നതിനാൽ, അവർ എന്നെ കളവാക്കുന്നു എന്നതിനാൽ എന്നെ നീ സഹായിക്കണമേ. ഫഅജാബല്ലാഹു ദുആഅഹു വഅഅതാഹു സുഅലഹു ഫഖാൽ വലഖദ് നാദാന നൂഹ് ഫലനിഅമൽ മുജീബൂൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പലപ്പോഴായി നടത്തിയ ആ ദുആ അത് അല്ലാഹു സ്വീകരിച്ചു. അതാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന, തൗഹീദി പ്രബോധനം നിർവഹിക്കാൻ തയ്യാറാകുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന ഒരു ജീവിതമാണെന്ന്, ഒരു ചരിത്രമാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഏത് സമൂഹത്തിലും ഏത് കാലഘട്ടത്തിലും അള്ളാഹുവിലേക്കുള്ള ക്ഷണം, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ക്ഷണം, അതൊരിക്കലും തന്നെ ഒരു പഴഞ്ചനല്ല എന്ന് നാം തിരിച്ചറിയണം. ചില സഹോദരന്മാർക്കെങ്കിലും നിരന്തരമായ തൗഹീദി പ്രബോധനം, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള അതിലേക്കുള്ള ക്ഷണം ഒരു അലോസരം ഉണ്ടാക്കാറുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. 950 വർഷം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ച പ്രവാചകന്റെ മാതൃക അതാകണം തൗഹീദി രംഗത്ത് നമുക്ക് വലിയ പ്രചോദനം. അള്ളാഹു സുബ്ഹാനഹു തആല ധാരാളമായി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, ഷിർക്കിനെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ നാം ഏവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
3: പീസ് ഖുർആൻ റേഡിയോയിലൂടെ ശ്രോതാക്കളിപ്പോൾ കേട്ടത് ഹൃദയവസന്തം പ്രോഗ്രാമാണ്. സൂറത്ത് സോഫാത്തിലെ 74-75 വചനങ്ങൾ, ഭാഗം 1. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
5: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിന്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, tuned to reality.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപാഠം, പേജ് 521, സാദൽ ഹാമിദി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മനപ്പാഠം ഇവിടെ സമാപിക്കുന്നു. പേജ് 521, സഅദ് അൽ ഗാമിദി ആയിരുന്നു മനപ്പാഠത്തിൽ.
1: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 നും തിങ്കൾ രാവിലെ 9:35 നും.

പറയുന്നു, ശേഷം ഒരു പ്രാവശ്യം ഓതുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, പഠിക്കണം. വത്തബഉ മാ തത്ലു ശയാതീനു അലാ മുൽക്കി സുലൈമാൻ. വത്തബഉ എന്നല്ല പറയാ, വത്തബഉ ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വളരെയധികം ശ്രദ്ധിക്കണം. മാ തത്ലു ശയാതീൻ, മാ തത് ഇൻ സുക്കൂൻ, തത്ലു എന്നല്ല, തത്ലു തത്ലു ശയാതീൻ, അശയാതീൻ ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് അശയാതീൻ അലാ മുൽക്കി സുലൈമാൻ, അവിടെ നിർത്തുകയാണെങ്കിൽ സുലൈമാൻ ഇങ്ങനെ. വമാ കഫറ സുലൈമാനു, വമാ കഫറ കഫറ അല്ല, കഫറ സുലൈമാനു വലാകിന്ന ശയാതീൻ, നൂന് ശദ്ദുണ്ട്, മണിക്കണം. അശയാതീൻ അശയാതീൻ ത, നേരത്തെ പറഞ്ഞതുപോലെ അത് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ശ്രദ്ധിക്കണം. ശയാതീൻ തീൻ, അതുപോലെ അശൈത്വാനു എന്നല്ല, അശയാതീന. കഫറു യുഅല്ലിമൂന, യുഅല്ലിമൂനന്നാസ്, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, യുഅല്ലിമൂനന്നാസ നൂന് ശദ്ദ്, മണിക്കണം. അസ്സിഹ്റു യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റ, ഹ തൊണ്ടയുടെ മധ്യഭാഗം സുക്കൂനുമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അസ്സിഹ്റ. വമാ ഉൻസില, വമാ ഉൻസില മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. അതുപോലെ തന്നെ ഉൻസില നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അലൽ മലക്കൈൻ, വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില, ബിബാബില ഹാറൂത വമാറൂത്, വമാറൂത് വമാറൂത്ത് എന്നല്ല, നിർത്തുമ്പോൾ വമാറൂത്. വമാ യുഅല്ലിമാനി, വമാ യുഅല്ലിമാനി തൊണ്ടയുടെ മധ്യഭാഗം, ഐൻ, യുഅല്ലിമാനി അല്ല, യുഅല്ലിമാനി. മിൻ അഹദിൻ, സാക്കിന നൂന് ശേഷം ഹംസ വെളിവാക്കണം ഇവിടെ, മാത്രമല്ല മിൻ അഹദിൻ എന്നല്ല പറയേണ്ടത്, മിൻ അഹദിൻ, മിൻ അഹദിൻ, അഹദിൻ ഹ ശ്രദ്ധിക്കണം. മിൻ അഹദിൻ ഹത്ത അഹദിൻ ഹ, ഇവിടെയും ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത് എന്നർത്ഥം. ഹത്ത യഖൂല ഇന്നമ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. യഖൂല ഇന്നമ, ഇന്നമ നൂന് ശദ്ദുണ്ട്, മണിക്കണം. നഹ്നു, നഹ്നു അല്ല, നഹ്നു ഫിത്നതുൻ, ഫിത് ഫിത്നതല്ല, ഫിത് ഫിത്നതുൻ, ഫിത്നതുൻ ഫിത്നതുൻ ഫല, ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന, ഫിത്നതുൻ ഫല, ഫിത്നതുൻ ഫല തക്ഫുർ, തക് തക്ഫുർ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഫയതഅല്ലമൂന, ഫയതഅല്ലമൂന മിൻഹുമ, മിൻഹുമ മാ യുഫർഖൂന, യുഫർഖൂന അല്ല, ശ്രദ്ധിക്കണം, പാരായണത്തിൽ യുഫർഖൂന പറയരുത്, യുഫർഖൂന ബിഹി ബൈനൽ മർഇ, ബൈനൽ മർഇ, മർഇ അല്ല, ബൈനൽ മർഇ വസൗജിഹി, വസൗജിഹി. വമാ ഹും ബി, സാക്കിന മീമിന് ശേഷം ബാ, ഇഖ്ഫ ശഫവി, ഇവിടെ മീമിനെ അവ്യക്തമാക്കി മണിക്കണം. വമാ ഹും ബി. ഇനി ബിദോറീന, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം ഇത്. മദ് ലാസിം കലിമി മുസക്കൽ എന്നാണ് പറയുക, അവിടെ ആറ് ഹർക്കത്ത് വരെ അനിവാര്യമായിട്ടും നീട്ടേണ്ട ഒരു മദ്ദാണത്. അതുകൊണ്ട് ബിദോറീന, നമ്മൾ വലദോലീൻ പഠിച്ചിട്ടില്ലേ അതേ രൂപത്തിൽ, അതോടൊപ്പം റാഇന് ശദ്ദുണ്ട്, ബിദോറി റി അല്ല, ദോദിൻ്റെ മഹ്റജും അതുപോലെ റാഇന് കെസർ ശദ്ദുണ്ട്, അതിൻ്റെ ഉച്ചാരണമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ബിദോറീന ബിഹി മിൻ അഹദിൻ, മിൻ അഹദിൻ, സാക്കിന നൂന് ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. അഹദിൻ, അഹദിൻ ഇല്ല, ഇവിടെ എല്ലാം ഇദ്ഹാർ.
ഇല്ലേ ബി ഇദ്നില്ലേ ബി ഇദ്നി ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്.

0: ബിഇദിനി അല്ല, അവിടെ ബിഇ ഹംസക്ക് കസ്റാണ്. ബിഇദ്നില്ലാഹ് വയതഅല്ലമൂന വയതഅല്ലമൂന മാ യദുർഹും യദുർ യദുറല്ല യദുർഹും വ യദുർഹും വ സാകിന മീമിന് ശേഷം വ വലാ യൻഫഉഹും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതോടൊപ്പം ഐൻ ദമ്മാണ്, യൻഫഉ സുക്കൂനല്ല, യൻഫഉഹും. ولقد علموا ولقد دالن سكون قلقل ചെയ്യണം. ولقد علموا لمن اشتراه لمن الا لمن لمن اشتراه لمن اشتراه ما له في الاخره في الاخره الا في الاخره من خلاق من خ من خ اظهار വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖലാഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അവിടെ ഖൽഖല ചെയ്ത ചെയ്യണം, ഖാഫിനെ ശരിക്കും കേൾക്കണം.
1: വലബിസ മാ ശറൗ ബിഹി വലബിസ മാ ശറൗ ശറൗ ശറൗ ബിഹി ബിഹി അൻഫുസഹും
0: ഹാന ഇവിടെ മദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഹ ദമീറിന് ശേഷം ഹംസ വരുമ്പോൾ അഥവാ സുലത്തു തവീൽ സുലത്തുൽ കുബ്ര എന്നാണ് അമദിൻ്റെ പേര്. ബിഹി അൻഫുസഹും, അതുപോലെ അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലൗ കാനു യഅലമൂൻ അടുത്ത ആയത്ത്. വലൗ അന്നഹും നൂന് ശദ്ദ് മണിക്കണം. ആമനു വത്തഖൗ വത്തഖു അല്ല, ശ്രദ്ധിക്കണേ, വത്തഖു അല്ല, വത്തഖൗ ഖൗ وَاتَّقَوْا لَمَثُوبَةٌ لَمَثُوبَةٌ لَا ثَاءُ شَدِّكَنَم لَمَثُوبَةٌ لَمَثُوبَةٌ مِ تَنْوِينُ شَيْشَم مِيم إِدْغَام بِغُنَّة مَنِچُونْدُ چَرِكَنَم مِنْ عِنْدِ اللَّهِ مِنْ عِ إِظْهَار عِنْدِ مَنِچُونْدُ چَرِكَنَم إِخْفَام بِغُنَّة عِنْدِ اللَّهِ خَيْر نِرْتُمْبُول خَيْر خَيْر لَا خَيْر لَوْ كَانُوا يَعْلَمُونَ ലൗ കാനു യഅലമൂൻ. ഇൻഷാ അല്ലാഹ്
1: ഒന്നുകൂടെ ഈ ഭാഗം.

0: ബാരക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ഇപ്പോൾ കേട്ടത് തഹ്സീൻ, സൂറത്തുൽ ബഖറ 102 മുതൽ 103 വരെ. തഹ്സീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. സൂറ അൽ ആയില പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം സൂറ അൽ ആല പാരായണം ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പാരായണം ഓരോ ജുസ് വീതം കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാഹു ഖൈറൻ. ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. പാരായണം നിർവഹിച്ചത് ശൈഖ് മാഹിർ അൽ മുവാഖിലി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശു

0: വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം, അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി. സൂറത്തുൽ അഹ്സാബിലെ 59-ാം വചനം, ഭാഗം 2.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 59-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

فلا يؤذين

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാഹ്. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 59-ാം വചനം ഭാഗം 2. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 1 മുതൽ 126 കൂടിയ വചനങ്ങൾ നാം ആസ്വദിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ولو جعلناه ملكا لجعلناه رجلا وللبسنا عليهم ما يلبسون

يصرف عنه يومئذ فقد رحمه وذلك الفوز المبين.

ولو ترى إذ وقفوا على ربهم قال أليس هذا بالحق

ولقد جاءك من نبأ المرسلين.

فقطع دابر القوم الذين ظلموا والحمد لله رب العالمين.